ത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 1, അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447992.

ഉപയോഗിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം. ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെയുള്ളത് ദീപ. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. രാവിലെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? എല്ലാവരും പാട്ട് കേൾക്കാനായിട്ടും ഇന്ന് വിഷസൊക്കെ ആരുടെയാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇന്ന് വിഷ് ചെയ്യണം, ഇന്ന് ആരുടെയെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ നല്ല നല്ല പോസിറ്റീവ് ചിന്തകൾ രാവിലെ തന്നെ മനസ്സിൽ വന്നിട്ടുണ്ടാവും, അതെല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പം എന്താണെങ്കിലും നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ ഷെയർ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 0463030 3 3 0 4 9 2 7 3 0 3 3 3. പിന്നെ വാട്സപ്പ് നമ്പറിലേക്ക് നല്ല നല്ല കൗട്ട്സുകള് വിഷസുകളും ഒക്കെ അറിയിക്കാം. 9495730333 9 5 7 3 0 3 3 3. അപ്പൊ ഇന്ന് June 12 നമുക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് പറയുന്നത് ബാലവേല വിരുദ്ധ ദിനം. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന 2002 മുതലാണ് ഈ ലോക ബാലവേല വിരുദ്ധ ദിനം ഈ ഒരു ദിവസം ആചരിക്കാൻ തുടങ്ങിയത്. നമുക്കറിയാം

0: ബാലവേല എന്ന് പറയുമ്പോഴേക്കും കുട്ടികൾക്ക് ആദ്യത്തെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബാലവേല പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാനും ഈ ദിവസം ലോകമെമ്പാടും ബോധവൽക്കരണം നടത്തുന്നതാണ് കേട്ടോ. ഈ ഒരു പ്രത്യേകമായിട്ട് ഈ നമുക്കറിയാം ഓരോ ഡേ വരുമ്പോഴും അതിനൊരു തീം ഉണ്ടാവും. അപ്പം ബാലവേലയ്ക്ക് റെഡ് കാർഡ്, അതായത് കുട്ടികൾക്ക് ന്യായമായ കളിക്കളം, മുതിർന്നവർക്ക് മാന്യമായ ജോലി, ഇപ്പൊ റെഡ് കാർഡ് ടു ചൈൽഡ് ലേബർ, ഫെയർ പ്ലേ ഫോർ ചിൽഡ്രൻ, ഡീസന്റ് വർക്ക് ഫോർ അഡൾട്ട്സ് എന്നതാണ് ഈ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഔദ്യോഗിക പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കുട്ടിക്കും അപകടകരമായിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെടാതെ പഠിക്കാനും അവർക്ക് നമുക്കറിയാം പഠിക്കുക എന്നതുപോലെ തന്നെ കളിച്ചു വളരുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പാക്കുക. പിന്നെ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള വേതനം, കാരണം മാതാപിതാക്കൾക്ക് സ്ഥിരതയുള്ള ജോലിയും കൃത്യമായിട്ടുള്ള സാലറിയൊക്കെ കിട്ടിയാൽ മാത്രമേ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കിട്ടാതിരിക്കുമ്പോഴാണ് കുട്ടികളെ ജോലിക്ക് അയക്കുന്നതും. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക, കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, അങ്ങനെ ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കാനും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനും ഒക്കെ ആഗോളതലത്തിൽ എടുത്ത തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലോക ബാലവേല വിരുദ്ധ ദിനം. പിന്നെ അടുത്തത് ഫിൻലാൻഡിന്റെ തലസ്ഥാനമാണ് ഹെൽസിങ്കി, ഇത് സ്ഥാപിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു ദിവസം ഹെൽസിങ്കി ദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ റഷ്യ ദിനം, റഷ്യൻ ഫെഡറേഷന്റെ ഔദ്യോഗിക ദേശീയ ദിനമാണ് ഇന്ന്. അതായത് 1990 June 12 റഷ്യ സോവിയറ്റ് യൂണിയനിൽ നിന്നും പരമാധികാരം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഈ ദിനം അവര് ഈ ഒരു റഷ്യ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. പിന്നെ ഫിലിപ്പീൻസ് 1898 സ്പാനിഷ് ഭരണത്തിൽ നിന്നും ഫിലിപ്പീൻസ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന്റെ അത് അവരും ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസമാണ്. പിന്നെ നമ്മുടെ അന്ന ഫ്രാങ്ക് ഉണ്ടല്ലോ, 2nd World War നാസി പീഡനങ്ങളുടെ നേർക്കാഴ്ചയായ ഒരു ഡയറി ഉണ്ടായിരുന്നു, അത് എഴുതാനായിട്ട് അന്ന ഫ്രാങ്ക് തുടങ്ങിയത്. ഇന്ന് ജന്മദിനമാണ്, 13rd ദിവസമായിരുന്നു അത് എഴുതാനായിട്ട് തുടങ്ങിയത്. അപ്പൊ അങ്ങനെയുള്ള പ്രമുഖ വ്യക്തികളുടെ ജന്മദിനം എന്ന് പറയുന്നത് അന്ന ഫ്രാങ്കിന്റെ, ലോക പ്രശസ്തയായ ജൂത പെൺകുട്ടിയും എഴുത്തുകാരിയുമായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ മെട്രോമാൻ എന്നറിയപ്പെടുന്ന സിവിൽ എഞ്ചിനീയർ പത്മവിഭൂഷൺ ഇ ശ്രീധരൻ, അദ്ദേഹം ജനിച്ചതും ഈ ദിവസമാണ്. അങ്ങനെ കുറച്ചുപേരുടെ, പ്രമുഖ വ്യക്തികളുടെ ഒരു ബർത്ത്ഡേയും കൂടിയാണ്. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനമാണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ ഓർക്കുമ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഡേയെക്കുറിച്ചുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഉണർവ് കിട്ടല്ല. പി എസ് സി പഠിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് ഗുണമാണ് നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ പറയാന്നുള്ളത്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, യെസ്, ഗുഡ് മോർണിംഗ്. അനിൽ കുമാർ, ഒ എ വായ്പൂർ. ആ, കൊട്ടിയൂര് പോയിരിക്കുന്നല്ലോ അല്ലേ? എല്ലാരും കയറി തൊഴുതു, നല്ലായിട്ട് തൊഴുതിട്ടൊക്കെ തിരിച്ചു വന്നോ? ഓ, അത് ശരി. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ഇന്നത്തെ വിശേഷം ആർക്കാണല്ലേ കേട്ടാ?
1: രണ്ടു പേർക്കുണ്ട്. ഒന്ന് എന്റെ ഫ്രണ്ടായ ഐവാൻ എന്ന് വിളിക്കും ഞങ്ങള്. രതീഷ്,
0: രതീഷ് ഐവാൻ. ഓക്കെ, അവർ സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ്.
1: പിന്നെ എന്റെ കൂട്ടുകാരി ഉണ്ട്, അനാമികയുടെ മോളും, മാളുവിന്റെ ബർത്ത്ഡേ.
0: ഓക്കെ,
1: അവര് താമസം ട്രിവാൻഡ്രത്താണ്, ഇവിടുന്ന് കെട്ടിച്ചു കേട്ടോ.
0: ശരി, അപ്പൊ മാളുവിന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു.
1: ബാലവേല ദിനം,
0: അതെ അതെ, ബാലവേല വിരുദ്ധ ദിനം.
1: വിരുദ്ധ ദിനം ഞാനും വളരെ ചെയ്തിട്ടുണ്ട്. 8th class പഠിക്കുമ്പോ ജോലി ഇല്ലാത്ത സമയത്ത്, ഈ ക്ലാസ്സിലെ സമയത്ത്
0: ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോയി പോകേണ്ടി വന്നിട്ടുണ്ട് അല്ലേ?
1: ഞാൻ ആദ്യമായിട്ട് പണിക്ക് പോകുന്നതെന്നല്ലേ, മാസം 100 രൂപയ്ക്കാണ് ജോലിക്ക് പോയി.
0: ആ, അത് ശരി. അല്ല, ചില സാഹചര്യങ്ങൾ വരും, അതാണ് പറഞ്ഞത്. കുട്ടികൾക്ക് ബാലവേല വിരുദ്ധ ദിനം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള വേതനം അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ജോലി അത് കൊടുക്കാണ്ടിരിക്കുമ്പോഴാണ്, അത് കിട്ടാണ്ടിരിക്കുമ്പോഴാണല്ലോ കുട്ടികളും ഇതിലേക്ക് പോകേണ്ടി വരുന്നത്. ഓക്കെ അല്ലേ, ശരി. ആ ഒരു ടൈമിലൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജോലിക്ക് പോകുന്ന ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ കുറവാണ്, എന്നാലും ഉണ്ട് പല സ്ഥലങ്ങളിലും. അതെ അതെ അതെ, പല സ്ഥലത്തും ഉണ്ട്. അതെ അതെ. ഓക്കെ അല്ലേ, അപ്പൊ എന്തായാലും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമ്മുടെ അനിലേട്ടനാണ്, അനിലേട്ടൻ പറഞ്ഞവർക്കൊക്കെ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് അറിയോ? വേറൊന്നുമല്ല, എന്ത് പാട്ട് നിങ്ങളെ കേൾപ്പിക്കുന്നുള്ളതാണ്. എന്റെ സ്റ്റോക്ക് കയ്യിലുള്ളത് രാവിലെയുള്ള പാട്ടുകളൊക്കെ എല്ലാവരും കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇടുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി മൂഡ് തോന്നുന്ന പാട്ടുകൾ ഇടണമല്ലോ. അങ്ങനെ ഒരു പാട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്,
2: ഇത് നാരായണൻ.
0: നാരായണൻ ചേട്ടാ, വെരി വെരി ഗുഡ് മോർണിംഗ്. രാവിലെ ചായയൊക്കെ കുടിച്ചോ?
2: രാവിലെ ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുക.
0: ആ ശരി, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
2: ഇന്നത്തെ വിഷസ് നമ്മുടെ കിടങ്ങറിയുള്ള വേണുഗോപാലിന്റെ മകൻ ശ്രീരാജ്, ക്യാപ്റ്റന് ആർമിയിലെ. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന് മേജർ ആയിട്ട് പ്രൊമോഷൻ കിട്ടി.
0: ഓ, അത് ശരി.
2: ഒക്കെ നടക്കുക.
0: അപ്പൊ
2: അദ്ദേഹം ശ്രീരാജിന് നല്ലൊരു വിഷസ്.
0: മേജർ ആകണം, മേജർ ശ്രീരാജ് അല്ലേ?
2: മേജർ ശ്രീരാജ് ഇന്ന് മുതൽ.
0: ശരി, ഓക്കെ. അപ്പൊ മേജർ ശ്രീരാജിന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഹാറ്റ്സ് ഓഫ്, എന്തായാലും സ്പെഷ്യൽ ആശംസ.
2: അതെ
0: അതെ അതെ,
2: അതും നമ്മൾ ഇന്ന് ആചരിക്കുക.
0: അതെ,
2: ബാക്കി പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു.
0: ഓക്കെ, നാരായണൻ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു.
2: ഓക്കെ
0: ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പതിവ് പോലെ ഒരു പാട്ടിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ വെറൈറ്റിയിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകണമല്ലോ. എന്നാൽ രാവിലത്തെ ആ ഒരു ഫ്രഷ് ഫീല്, പോസിറ്റീവ് ഫീല് നമുക്ക് കളയാനും പറ്റില്ല. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. Hey!

0: ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമജിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: അങ്ങനെ നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് തിരികെ എത്തുമ്പോൾ വിളിക്കേണ്ട നമ്പർ 04692730333, വാട്സ്ആപ്പ് നമ്പർ 9495730333. നമുക്ക് ഫസ്റ്റ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മുടെ സുലൈ ചേട്ടന്റെയാണ്. പോരാട്ട വീര്യം ഒട്ടും ചോരാതെ, ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ, കഠിന പ്രയത്നത്തിന്റെ ചൂട് കുറയാതെ അവസാനം വരെ പോരാടുന്നവരാണ് യഥാർത്ഥ വിജയികൾ. കളിയിലായാലും ജീവിതത്തിലായാലും പൊരുതാനുള്ള ഉൾക്കരുത്തുണ്ടാകട്ടെ. ശുഭദിനം നേരുന്നു സുലൈ ഐനിക്കോട്. ഓക്കെ, സുലൈ ചേട്ടന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഹലോ,
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: ദിവ്യയാണോ?
0: അതെ. എന്താണ്, അൻസാറൊക്കെയല്ലേ?
1: അൻസാർക്ക്
0: രാവിലെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താണ്?
1: അങ്ങനെയൊന്നുമില്ല, ദിവ്യയുടെ സൗഖ്യമായിട്ടുണ്ടാകും.
0: സന്തോഷമുണ്ടോ? എനിക്ക് വയ്യ. ആ, ഇന്ന് എന്താണ് വിശേഷം ഉള്ളത് പറയൂ.
1: നല്ല
0: നല്ല വിശേഷം. മഴയൊക്കെ ഉണ്ടോ അവിടെ? അങ്ങനെ പോകുന്നു അല്ലേ. അപ്പൊ ഇന്നത്തെ വിശ്വാസം ആർക്കാണ്? ആർക്കെങ്കിലും ഉണ്ടോ വിശ്വാസൊക്കെ പറയാൻ? കുമരകൻ ടീമിനാണ്. ഷീബ ചേച്ചി ആണ് കുമരകൻ ടീമിനല്ലേ? ആ, ഷീബ ചേച്ചിക്ക്
1: സന്തോഷ് നടക്കാവ്.
0: ആ,
1: പിന്നെ സി വി മുഹമ്മദ് വടക്കേവാനൂര്.
0: ആ,
1: പിന്നെ ആനന്ദം ബിലാനൂര്.
0: ആ,
1: സുനില കരിവാരക്കൊണ്ട് മലപ്പുറം.
0: ഓക്കെ,
1: എല്ലാവർക്കും ദീപയ്ക്ക്
0: താങ്ക് യു. അൻസാറിക്ക് ഞങ്ങളും സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ.
1: ഓക്കെ, ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും അൻസാർക്ക് ദിവസവും വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാർക്കൊക്കെ സന്തോഷമായിട്ട് നടക്കാവ്, ഷീബ ചേച്ചി, പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ, പിന്നെ സുനിലയിത്ത, അങ്ങനെ കുറേ പേരുടെ പേരിങ്ങനെ പറയും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചിട്ടുണ്ട്. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അഷ്റഫിക്കയാണ്. സ്നേഹത്തിന്റെ പേരിലും അവകാശത്തിന്റെ പേരിലും പലരും പറയുന്ന വാക്കുകൾ ഹൃദയത്തിൽ വലിയ മുറിവുണ്ടാക്കാറുണ്ട്. ആ മുറിപ്പാട് അവശേഷിപ്പിക്കാതെ ആ മുറിവുണങ്ങാറുമില്ല. വാക്കുകളെ സൂക്ഷിക്കുക. ശുഭദിനം നേരുന്നു ടി അഷ്റഫ്, വെസ്കായ്പുറം. ഓക്കെ, എന്തായാലും അഷ്റഫിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നാരായണൻ ചേട്ടൻ നമുക്ക് ഒരു മെസ്സേജും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ബാലവേലക്കെതിരായ ലോക ദിനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജും കൂടി ഉണ്ടായിരുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിജി ചേച്ചിയാണ്. വിജി ചേച്ചി നല്ല ചിരിച്ചുകൊണ്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു പിക്ചറും കൂടി അയച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പൊ എന്തായാലും വിജി ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സുജി ചേച്ചിയാണ്. ഇരവി പേരൂരുന്ന്, വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുക. നേരുന്നു പ്രതീക്ഷയുടെ നല്ല ദിവസം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുജി ചേച്ചിക്ക് ഞങ്ങളും നേരുന്നു പ്രതീക്ഷയുടെ നല്ലൊരു ദിവസം. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ കേട്ടോ. അപ്പൊ ഓരോ ദിവസവും എല്ലാവർക്കും മനോഹരമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ വിശ്വസിച്ചത്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും എന്നുള്ളതാണ്. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണ്? സിറാജ് ആണോ? വയനാട്ടിന്ന് ചെറിയ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ? മഴയും ഒക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ? ആ, അത് ശരിയാ. സിറാജ് എന്തുണ്ട് അവിടെ? മഴയൊക്കെ ഉണ്ടോ? നല്ല മഴയുണ്ടോ?
2: രണ്ടു ദിവസം വലിയ കുഴപ്പമില്ല, നല്ല ഇതൊക്കെയാണ്. അപ്പൊ ഇന്നെന്താ
0: സ്ഥിതി? എപ്പോഴും നമ്മള് മഴയൊക്കെ വരുമ്പോഴത്തേക്കും വയനാട്ടിലെ കാര്യമാണ് പെട്ടെന്ന് ആലോചിക്കുന്നത്. മഴ വന്നോട്ടെ, മഴയൊക്കെ നമുക്ക് വേണ്ടതാണ്. പക്ഷെ ആർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അങ്ങ് പോയാ മതി. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ വിശ്വാസം ആർക്കാ? താങ്ക് യു സിറാജിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ആൻഡ് ഫാമിലി എല്ലാവർക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സിറാജാണ്. നമ്മളെപ്പോഴും മഴയൊക്കെ വരുമ്പോഴേക്കും, മഴയൊക്കെ നമുക്ക് ഇഷ്ടമാണ്, മഴയൊക്കെ ആസ്വദിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നമ്മളെപ്പോഴും പറയാറില്ലേ, എന്ത് അധികമായാലും അമൃതമിഷം എന്ന് പറയുന്നത് പോലെ തന്നെ മഴ കൂടിയാലും പലതരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടല്ലേ പല സ്ഥലത്ത്. നമ്മളൊക്കെ അധികം ഒന്നും അറിയുന്നില്ല എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് എല്ലാം ഒരു ലിമിറ്റ് മതി എന്നുള്ളതാണ്. ഇപ്പൊ ഇതേ പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ മഴക്കാർ ഇങ്ങനെ ഇരുണ്ട് മൂടി വരുന്നുണ്ട്. ഇന്നും മഴയായിരിക്കാനാണ് സാധ്യത. പക്ഷെ എന്നാ ചില സമയത്ത് ഇന്നലൊക്കെ മഴ പെയ്യും, തകർത്ത് പെയ്യുന്ന വിചാരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പതുക്കെ മഴക്കാർ അങ്ങ് എങ്ങോട്ടോ പോവും, എവിടെയെങ്കിലും പെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നും അങ്ങനെ ഇങ്ങനെ മൂടി നിൽക്കുകയാണ്, പെയ്യാം പെയ്യാതിരിക്കാം എന്നുള്ള അവസ്ഥയിൽ. എന്തായാലും നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോകാം. പാട്ട് താൻ മുഖ്യം, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നതാണ് എല്ലാവർക്കും സന്തോഷം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിരെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9944-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

സമയം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ മഴ സമയത്ത് സമയം പോകുന്നത് നമ്മൾ അറിയില്ല എന്ന് പറയുന്നത് ശരിയാണല്ലേ. ഇങ്ങനെ ഇരുണ്ട് കാർമേഘം മൂടിക്കെട്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും വിചാരിക്കുക എപ്പോഴും ഒരേ സമയം, പിന്നെ ഇടയ്ക്ക് ചെന്ന് നമ്മൾ നോക്കുമ്പോഴാണ് അയ്യോ ഇത്രയും സമയം ആയോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. കാരണം മഴ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു അലസത നമുക്ക് ഫീൽ ചെയ്യും, ഒന്നും ചെയ്യാൻ തോന്നില്ല. ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് നോക്കി വെറുതെ ഇരിക്കണം, എന്തൊരു സുഖമാണല്ലേ, അങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ഫുഡ് തയ്യാറാക്കുന്നതും അല്ലെങ്കിൽ ഫുഡിന് എന്ത് കറി വേണം, എന്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നാത്തതുകൊണ്ട് എന്തെങ്കിലും മതി എന്നൊക്കെയുള്ള ഒരു ചിന്തയാ. മഴയല്ലേ, വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മതി എന്ന് വിചാരിക്കും, കാരണം അത്രയും ജോലി കുറഞ്ഞിരിക്കുമല്ലോ. പിന്നെ നമുക്ക് പൊതുവായിട്ടുള്ള എന്താ, തുണി അലക്കലും ഉണക്കലൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാത്ത ഒരു സമയമെന്നാണ് മഴ സമയമാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം, ഇൻസ്റ്റയിലൊക്കെ ഓരോ ട്രോളൊക്കെ ഉണ്ട് കേട്ടോ, അമ്മമാരൊക്കെ വെളിയിൽ ഇങ്ങനെ എങ്ങനെയെങ്കിലും തുണിയിടും, അകത്ത് കയറും, മഴ പെയ്യും, ഓടി വന്നെടുക്കും, പിന്നെയും അത് തന്നെ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ ഓട്ടമായിരിക്കും. അപ്പം അങ്ങനെ മഴ സമയം എന്ന് പറയുന്നത് നമുക്ക് പൊതുവേ ഒരു മടുപ്പ് അല്ലെങ്കിൽ കുറച്ച് മടിയുള്ള ടൈമാണ്, ജോലി ചെയ്യാനും രാവിലെ എഴുന്നേക്കാനും ഒക്കെ മടിയുള്ള ഒരു സമയമാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് നമുക്ക് പോകാം. നിഷാന്ത് ബ്രോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ദീപ ബ്രോ, മഞ്ചാടിക്കും കൂട്ടുകാർക്കും നല്ല ദിവസങ്ങളുടെ ആശംസകൾ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ബ്രേക്ക്ഫാസ്റ്റിലുള്ള എല്ലാവർക്കും നിഷാന്ത് മെഡിക്കൽ സെന്റർ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിഷാന്തിനും പിന്നെ അതുപോലെ തന്നെ മഞ്ചാടിക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ ഞങ്ങളും അറിയിക്കുന്നു. സുലഭ ചേച്ചി എപ്പോഴത്തെയും പോലെ മഴയിൽ കുതിർന്ന കുറച്ച് റോസാപ്പൂവും കൊണ്ട് വന്നിട്ടുണ്ട് ഒരു ഗുഡ് മോർണിംഗും ആയിട്ട്. സുലഭ ചേച്ചിക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. അനിലേട്ടൻ എന്താ പറഞ്ഞിരിക്കുന്നത്, തങ്കക്കസവണി ആ പാട്ടാണെന്ന് തോന്നുന്നു, സോങ് സൂപ്പർ സോങ് ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഞാൻ എത്ര പ്രാവശ്യം ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇട്ടിട്ടുണ്ട് തങ്കക്കസവണിയും പുലരിയിലും എന്നുള്ള തിരുത്തൽവാദി സിനിമയിലെ പാട്ടാണ്. സിദ്ദീഖ്, ഉർവശി, ജഗദീഷ് ഒക്കെ അഭിനയിച്ച നല്ല സിനിമയാണ്, അതിലെ പാട്ടാണ് കേട്ടോ അത്. അതുപോലെ ഒരു പോസിറ്റീവ് ചിന്തയും കൂടെ അറിയിച്ചിട്ടുണ്ട്. മറന്നു പോകുന്ന മനസ്സും നിലച്ചു പോകുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. പിന്നെ എല്ലാവർക്കും ലക്ഷ്മിപ്രിയ ചേച്ചി, ലേഖ ചേച്ചി, സുപ്രഭ ചേച്ചി, ഷേർലി ചേച്ചി, കുമരകം ജലറാണി, സഹർഷക്കുട്ടി, ശോഭന ചേച്ചി, അപ്പൂസ് കുട്ടി, ആ കുട്ടി എന്ന് മാറിയിട്ടുണ്ട് കേട്ടോ, അമൃത കാർത്തിക്കുട്ടി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും അനിലേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അനിലേട്ട, എല്ലാം ഞങ്ങൾ സ്വീകരിച്ചു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ്, ഞാൻ നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ ബിനോയ് വൈദ്യന്റെ മോളാണ്. ഇന്ന് എൻ്റെ 10-ൽ പഠിക്കുന്ന അനിയത്തിക്ക് മോളുടെ ബർത്ത്ഡേ ആണ്, അവൾക്ക് നല്ലൊരു വിഷസ് പറയുമോ. ഹായ് ദീപചേച്ചി, സുഖമാണ്. ബെനീറ്റ ബിനോയ്, ബിനോയ് ബെനീറ്റയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം എന്തായാലും മനസ്സിലായി എനിക്ക്, നമ്മുടെ നവജ്യോതിയുടെ അഡ്വർടൈസ്മെൻറ്റ് എന്തേലും പോകുന്നുണ്ട്, അപ്പം എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പം അതുകൊണ്ട് 10-ൽ പഠിക്കുന്ന അനിയത്തിക്ക് ബെനീറ്റയുടെ ബർത്ത്ഡേ ആണ്, അപ്പം അവൾക്ക് നല്ലൊരു വിഷസ് പറയാനാണ് പറഞ്ഞത്. ഇത് ബെനീറ്റക്കുട്ടി ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് ഫാമിലി എല്ലാവരുടെയും, ചേച്ചിയുടെയും എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ വിഷസ് അറിയിക്കുന്നു കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു അവിടെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിക്കുക, നല്ലതായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ ജീവൻ ചേട്ടനാണ്. സുപ്രഭാതവും വിവാഹ വാർഷികാശംസകളും. അതെന്താണ്, എന്റെ എല്ലാ വിധത്തിലും മികച്ച പങ്കാളിയുമായി ജീവിതം ആരംഭിക്കാനിതാ. മനോഹരമായ ഒരു ജീവിതവും സ്നേഹത്തിന്റെ പൈതൃകവും ഒരുമിച്ച് കെട്ടിപ്പടുത്ത 22 വർഷങ്ങൾക്ക് ആശംസകൾ. എന്റെ സുന്ദരിയും ബുദ്ധിമതിയും ഇടയ്ക്കിടെ ഭയപ്പെടുത്തുന്നതുമായ മൈ വൈഫ് രാജലക്ഷ്മിക്ക് വിവാഹ വാർഷിക ആശംസകൾ. അത് ശരി, അതൊരു വെറൈറ്റി വാർഷിക ആശംസയായി പോയല്ലോ. അപ്പൊ എന്തായാലും ജീവൻ ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ, നമ്മളിപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ ജീവൻ ചേട്ടാ, വെഡിങ് ആനിവേഴ്സറി വിഷസ് രണ്ടു പേർക്കും, രാജലക്ഷ്മി ചേച്ചിക്കും ജീവൻ ചേട്ടനും ഒരുപാട് നാള് ഈ പറഞ്ഞതുപോലെ തന്നെ സ്നേഹവും അതുപോലെ ഇണക്കവും പിണക്കവും എല്ലാമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് എല്ലാ ആശംസകളും ഞങ്ങൾ എല്ലാവരും തരുന്നു. സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ് അടിച്ചു പൊളിക്കുക. എനിക്കൊന്ന് രണ്ടുപേരും രണ്ട് സ്ഥലത്താണെന്ന് തോന്നുന്നു അല്ലേ ഇപ്പം, എന്നാലും ഒന്നിച്ച് വരുന്ന സമയത്ത് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ആഘോഷിക്കുക. അപ്പം ഞങ്ങളുടെ ഒരു വിഷസ് സ്പെഷ്യൽ ആയിട്ട് പറയുക കേട്ടോ. അപ്പം രണ്ടുപേർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ അറിയിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോകാം. നല്ലൊരു പാട്ട് വരുന്നുണ്ട്. ഇത് അനിലേട്ടനൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കേൾക്കാൻ വഴിയുണ്ട്. കാരണം ഈ പാട്ടൊക്കെ 80s 90s പാട്ടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. മഴയും ഇടയ്ക്കിടയ്ക്ക് പാട്ടുകളും, അതാണ് നമുക്ക് രാവിലെ തന്നെ പോസിറ്റീവ് വൈബ് തരുന്നത് അല്ലേ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: യെസ്, അങ്ങനെ നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ് ദീപകുട്ടി.
0: ഗുഡ് മോർണിംഗ് കുമരകംകാരി
1: ചേച്ചി.
0: ശിവചേച്ചി, എന്താണ് രാവിലെ വിശേഷം? കുട്ടികളൊക്കെ വിടാനുള്ള തിരക്കിലാണോ?
1: ആ, നല്ല തിരക്കിലാ. ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നു. അതിന്റെ കൂടുതൽ ഞാൻ എന്റെ കൂട്ടുകാരോട് ആരോടും പറഞ്ഞില്ല. എന്നാലും ഞാൻ ഒരു വിശ്വസ് പറയുവാണ്. എന്റെ ഇളയ മോള്, കുവൈറ്റുള്ള ഇളയ മോടെ വെഡിങ് ആനിവേഴ്സറിയാ.
0: അത് ശരി.
1: അജിത്തിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു.
0: സുമി ആൻഡ് അജിത്ത്. എന്നിട്ടാണ് ആരോടും പറയാഞ്ഞത്?
1: ആ, വിളിക്കുന്നില്ല. അവർക്ക് അതെ, എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലവർക്ക് ഇങ്ങനെ റേഡിയോയിലൊക്കെ പറയുന്നു ഇഷ്ടമില്ല.
0: അതുകൊണ്ട്
1: ഞാൻ എന്റെ കൂട്ടുകാരെല്ലാം കേട്ടിരിക്കുവാണെങ്കിലും ക്ഷമിക്കണം, ഞാൻ ആരോടും പറഞ്ഞില്ല.
0: സുമി ആൻഡ് അജിത്ത് എന്തായാലും ഇപ്പൊ പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെ സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ് കേട്ടോ.
1: ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ നമ്മുടെ ജീവനും ഭാര്യയ്ക്കും ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യുന്നു ഞാൻ. പിന്നെ നമ്മുടെ മേജർ ആകുന്ന ആ കുട്ടിക്കും, വേണുഗോപാലൻ ചേട്ടന്റെ മകനും നല്ലൊരു ആശംസ കൊടുക്കുന്നു. കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: ഓക്കെ ശീബ ചേച്ചി, ഫാമിലി എല്ലാവരും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. വെഡിങ് ആനിവേഴ്സറി വിഷസ് പ്രത്യേകം അറിയിക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ശീബചേച്ചിയുടെ മോളുടെ സുമിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അതിനൊരു സ്പെഷ്യൽ വിഷസ് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്ക് ബെനീറ്റ ബിനോയ്, നമ്മളുടെ നവജ്യോതി ഡോക്ടറുടെ മോളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞല്ലോ. കുക്കു എന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത്. ഞാൻ അതിനുശേഷം ഇങ്ങനെ മെസ്സേജ് വായിക്കുമ്പോഴാണ് ഒരു കുക്കു കിടക്കുന്നല്ലോ എന്ന് ഞാൻ നമുക്ക് കണ്ടത്. അപ്പൊ കുക്കു മോളെന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പൊ ഒരു സ്പെഷ്യൽ വിഷസ് ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
2: ഗുഡ് മോർണിംഗ് ചേച്ചി.
0: ഗുഡ് മോർണിംഗ് സിന്ധു ചേച്ചി.
2: എന്താണ്
0: സിന്ധു ചേച്ചി വിഷസ് ഇന്ന്?
2: ഒരു കൊച്ചു കള്ളി പാട്ട് വെച്ചിരുന്നില്ലേ?
0: ആ, അതെ അതെ,
2: കേട്ടോണ്ടിരിക്കുവല്ലേ. പുറത്തു വരും.
0: ആ, അതാണ് പാത്ത് വെച്ചതൊക്കെ നമ്മള് കണ്ടുപിടിക്കും. ആ,
2: അതാണ്.
0: ഓക്കെ, പറഞ്ഞോ.
2: ഇന്ന് യോ പേര് പറഞ്ഞു.
0: സുമി.
2: ആ, സുമിക്കുട്ടിക്കും ബെന്റിനും എന്റെ ഹൃദയം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആശംസകൾ നേരുന്നു. പിന്നെ മോൾക്ക് നല്ലൊരു ദിവസി. എന്റെ റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു. സുനിലേട്ടന്റെ ഒരു അനക്കവും കേൾക്കുന്നു.
0: ആ, ശരിയാണ് കേട്ടോ. സുനിലേട്ടന്റെ ശബ്ദം കേട്ടിട്ട്
2: കിട്ടുന്നില്ല.
0: സുനിലേട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഹാജർ വെക്കേണ്ടതാണ് അല്ലേ? ഓക്കെ സിന്ധു ചേച്ചി, അതെ, എത്രയും പെട്ടെന്ന് സ്റ്റേജിലെത്തണം. അപ്പൊ സിന്ധു ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടാ.
2: ഓക്കെ, ബൈ
0: ബൈ. അടുത്ത മെസ്സേജ് നമുക്ക് ആബിദ തിരുമൂലപുരം എന്നിട്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് കേട്ടോ അയച്ചിരിക്കുന്നത്. പക്ഷെ ആ പിക്ചർ മെസ്സേജ് ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, കറങ്ങി കറങ്ങി ഇരിക്കുന്നതേ ഉള്ളു. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ഏട്ടനാണ്, ഇരവി പേരൂരുന്ന്. പ്രതീക്ഷിച്ച ജീവിതം ഈ ലോകത്ത് ആർക്കും കിട്ടുന്നില്ല, എങ്കിലും പ്രതീക്ഷകളില്ലാതെ ആരും ജീവിക്കുന്നില്ല. ഈ പുലരിയും പ്രതീക്ഷയോടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നേരുന്നു. ഗുഡ് മോർണിംഗ്. ഓക്കെ, മനോജ് ഏട്ടന് ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് അറിയിക്കുന്നു. അടുത്തത് നമുക്ക് മിനി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. ജീവനും രാജലക്ഷ്മിക്കും വെഡിങ് ആനിവേഴ്സറി ആശംസ. നമ്മുടെ റേഡിയോ കൂട്ടുകാർക്ക് എല്ലാം ആശംസ. സുമിയുടെയും അജിത്തിന്റെയും വെഡിങ് ആനിവേഴ്സറി ആശംസകൾ. മിനി റജി, അജിത്ത് എന്നാണോ പേര് പറഞ്ഞതെന്ന് എനിക്ക് ഞാൻ മറന്നു കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഉള്ള ആശംസ ഞാനും അങ്ങോട്ടേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. മിനി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അപ്പൊ എന്തായാലും എല്ലാവരുടെയും ആശംസ കഴിഞ്ഞു. ഇനി നമുക്ക് പാട്ട് കേട്ടിട്ടൊക്കെ തിരിച്ചു വരേണ്ടതാണ്. വേഗം മെസ്സേജ് അയക്കേണ്ടവർ മെസ്സേജ് അയച്ചോളൂ. ആ, ആന്റണി ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ദീപ. 1986 മുതലാണ് ഞാൻ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണാൻ തുടങ്ങിയത്. ഫുട്ബോൾ കളിച്ചു തുടങ്ങിയ കാലം മുതൽ എന്റെ ഇഷ്ട ടീം ബ്രസീലാണ്. വീടിന് മുന്നിൽ ഇന്നലെ ഉയർത്തിക്കെട്ടിയ ബ്രസീൽ ഫ്ളാഗ് നനച്ചുകൊണ്ട് മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് എന്റെ പിതൃ സഹോദരന്റെ പേരക്കുട്ടിയുടെ മകൻ ജെയിംസിന്റെ ജന്മദിനമാണ്. അവൻ ആശംസ നേരുന്നതോടൊപ്പം ദീപയ്ക്കും ശുഭദിനം നേരുന്നു. ആന്റണി കടവന്ത്ര. ഓക്കെ ആന്റണി ചേട്ടാ, ഇനിയിപ്പം നമ്മൾ ഫുട്ബോൾ ഫുട്ബോൾ ഫുട്ബോൾ ഇത് മാത്രമേ നമുക്കിനി ഉള്ളൂ അല്ലേ? അതാണ് ഇനി കുറെ നാളത്തേക്ക് നമ്മളുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ആന്റണി ചേട്ടന്റെ പിതൃ സഹോദരന്റെ പേരക്കുട്ടി, അതായത് ജെയിംസിന്റെ ജന്മദിനമാണ്. അപ്പൊ എന്തായാലും ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ജന്മദിനാശംസകൾ നമ്മുടെ മാക്ഫാസ്റ്റ് ഫാമിലിയുടെ അറിയിക്കുന്നു. ആന്റണി ചേട്ടൻ ആൻഡ് ഫാമിലി നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതിനുള്ളിൽ എല്ലാവരുടെയും വിഷസ് ഇങ്ങോട്ടേക്ക് പോരട്ടെ, കാരണം ഇനി നമുക്ക് സമയമില്ല. ലാസ്റ്റ് മൊമെന്റിൽ അയക്കാനായിട്ടിരിക്കുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. കാരണം വേറൊന്നുമല്ല, എല്ലാവരുടെയും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവർക്കും കുട്ടികളെ സ്കൂളിൽ വിടണം, ഓഫീസിൽ പോകുന്ന തിരക്കുണ്ട്, രാവിലെ തന്നെ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് താമസിച്ചായിരിക്കും എഴുന്നേൽക്കുന്നത്. അതാണ് നമ്മളുടെ കണക്ക് കൂട്ടലുകൾ മുഴുവനും തെറ്റിക്കുന്നത് അല്ലേ. കാരണം മഴ പെയ്ത് കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് സമയമായില്ല സമയമായില്ല എന്ന് നമുക്കൊരു ചിന്ത വരും. നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഇരുട്ട് പോലെ കിടക്കുന്നു, അപ്പൊ ആയിട്ടില്ല ആയിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും സമയത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ആ യാത്രയ്ക്കൊപ്പം എത്താനായിട്ട് ഇങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നമുക്ക് സംസാരിച്ച് ഇനിയിപ്പോൾ പോയിട്ട് തിരിച്ചു വരാനുള്ള സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 7 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആകുന്നു. ഇനി നമുക്ക് ഒരു പാട്ട് കേൾക്കണം, അതിന്റെ ഇടയ്ക്ക് ഒരു കോളും കൂടി ഉണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
3: ആണോ?
0: ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞ ആളാണോ?
3: അതെ ആണല്ലോ.
0: ആ, ഞങ്ങള് അവിടെ പരസ്യം പതിക്കാൻ പോവായിരുന്നു.
3: ആണോ? മഴ വേണോ? കുറച്ചും കൂടെ വിടാം.
0: വേണ്ട, ഞങ്ങള് വേണതിന്റെ അങ്ങോട്ട് കൊടുത്തു വിടാം.
3: ഇവിടെ ഇപ്പൊ മഴയില്ല.
0: ഇല്ല, പിന്നെന്തിനാ തന്നു വിടുന്നേ? വേണ്ട, ഞങ്ങൾക്ക് ആവശ്യത്തിനുണ്ട് കേട്ടോ കോഴഞ്ചേരിക്കാരി. സിറാജ് ഇപ്പഴേ പറയും വേണ്ടാന്ന്. ശരി, ഇന്നത്തെ വിഷസ് ആർക്കാ ലല്ലിക്കുട്ടി ചേച്ചി?
3: മോളെ, നമ്മുടെ കുമരകത്തിന്റെ മോൾക്ക് നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ആശംസകൾ അറിയിക്കുന്നു. പിന്നെ പിന്നെ വെഡിങ് ആനിവേഴ്സറിയുള്ള എല്ലാവർക്കും നല്ലൊരു ആശംസ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങൾ അടുത്ത ഒരു കുഞ്ഞ് അവളെ ബർത്ത്ഡേ, 1st birthday എന്ന് മോളെ പേര് ഞാൻ ഓർക്കുന്നില്ല.
0: ബർത്ത്ഡേക്ക് പോകുന്നുണ്ടോ? ബർത്ത്ഡേക്ക് പോകുന്നില്ലേ?
3: പോകുന്നുണ്ട് പോകുന്നുണ്ട്.
0: ആ, അപ്പൊ പേര് ഓർമ്മയില്ല. ബർത്ത്ഡേക്ക് പോകുന്ന, അവിടെ ചെന്ന് പേര് ആദ്യം ചോദിക്കണം കേട്ടോ.
3: ഞങ്ങള് എനിക്കറിയണം കുഞ്ഞുമണിന്ന് മുത്തുമണി എന്നൊക്കെ ഞങ്ങള് വിളിക്കുന്ന കാരണം പേരെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല.
0: ശരി, അപ്പൊ എന്തായാലും മുത്തുമണിക്ക് ജന്മദിനാശംസകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
3: ആ, 1st birthday.
0: ഓക്കെ, അപ്പൊ
3: എന്തായാലും
0: ശരി. ലില്ലിക്കുട്ടി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ.
3: ആ, പിന്നെ മോൾക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നമ്മൾ നദീറത്തേക്ക് പ്രത്യേകിച്ച്
0: ഓക്കെ നമുക്ക് കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ 1-2 മെസ്സേജും കൂടി വരാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു മെസ്സേജാണ്, നദീറത്ത മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ല ബന്ധങ്ങൾ ഘടികാര സൂചികൾ പോലെയാണ്. അവ ചിലപ്പോഴൊക്കെ മാത്രമേ കണ്ടുമുട്ടുന്നുള്ളൂ, പക്ഷെ എല്ലായ്പ്പോഴും ബന്ധം നിലനിർത്തുന്നു. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു എന്റെ ദീപമോൾക്കും. റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും, എന്റെ കാതോരം കൂട്ടുകാർക്കും മഴയുള്ള സുപ്രഭാതത്തിൽ എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ദീപകുട്ടി, ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് 6 മണി വരെ നല്ല വെയിലായിരുന്നു. ഇന്ന് അടിപൊളി മഴ. ഒരു ദിവസം വെയിൽ കിട്ടിയില്ല, അപ്പോൾ ഒരു ദിവസം മഴയാവാം. മസ്കറ്റിൽ നിന്ന് വിളിക്കുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട ജീവൻ ചേട്ടനും ജീവൻ ചേട്ടന്റെ എല്ലാമായ പ്രിയതമ രാജലക്ഷ്മിക്കും 1000 ഹൃദയം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആശംസകൾ പ്രാർത്ഥനയോടെ നേരുന്നു. ഇനി ഒരുപാട് വർഷം സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഷീബ കുമരകത്തിന്റെ മകൾക്കും മോനും 1000 ഹൃദയം നിറഞ്ഞ ആശംസകൾ പ്രാർത്ഥനയോടെ നേരുന്നു. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും ബർത്ത്ഡേ ഉള്ളവർക്കും ആശംസകൾ. മഴ ആയതുകൊണ്ട് വേറെ വിശേഷങ്ങളൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേരത്തേക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഗുഡ് മോർണിംഗ് ദീപൂസ്, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഷീബയുടെ മക്കൾക്ക് വെഡിങ് ആനിവേഴ്സറി വിഷസ്, കാതോരം കൂട്ടുകാർക്ക് വിഷസ് നമ്മുടെ സുജി ചേച്ചിയാണ്. സുജി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. Your kind messages made our day extra special. Thank you praying for us എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ജീവൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ടാറ്റാ ബൈബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ കോള് വരുന്നുണ്ട്, പക്ഷെ ഇനി എടുക്കാൻ നോ രക്ഷ എന്നുള്ളതാണ്. ഇത്രയും സമയം ഇവിടെ പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഇനിയിപ്പോ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ പതുക്കെ ടാറ്റാ ബൈബൈ പറയുന്നു. ഇത്രയും നേരം ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செட்
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. Asius College for Advanced Studies, Tiruvalla, Autonomous Bioscience Department സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

0: സമ്മാനത്തോടെ ബയോ സ്പെക്ട്രം 2026 റീസെന്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 ജൂൺ 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14. ബയോസ്പെക്ട്രം 2026.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്.

0: ஆலத்தூர் ஏட்டுமானூர்.
1: மேக்பாஸ்ட் மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் ஆட்டோனமஸ் காலேஜ் திருவல்லா. மேக்பாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கோம். மலங்கர சுரியானி கத்தோலிக்க சப திருவல்லா அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
2: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. ലോകത്തെ കൂടുതൽ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് ആഗോള ചരക്ക് നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമൂസ് കടലെടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. പശ്ചിമേഷ്യയെ വീണ്ടും സമ്പൂർണ്ണ യുദ്ധഭീതിയിലാഴ്ത്തി യുഎസും ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ കടുപ്പിച്ച സാഹചര്യത്തിലാണിത്. ഹോർമൂസിലൂടെ ഒരു കപ്പലും കടത്തിവിടില്ലെന്നും വിലക്ക് ലംഘിക്കുന്നവയെ ആക്രമിക്കുമെന്നും ഇറാൻ സൈന്യത്തിന്റെ ഖദം അൽ അൻബിയ കമാൻഡ് മുന്നറിയിപ്പ് നൽകി. യുഎസ് ആക്രമണത്തെ തുടർന്ന് മേഖലയിലുണ്ടായ അരക്ഷിത സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് IRGC പ്രഖ്യാപിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ഹോർമൂസ് അടച്ചിടൽ തുടരുമെന്ന് കടലെടുക്കിന്റെ മേൽനോട്ടത്തിനായി ഇറാൻ പുതുതായി രൂപവൽക്കരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രെയ്റ്റ് അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് 41-കാരന് നിപ്പ സ്ഥിരീകരിച്ചെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. തോന്നയ്ക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലടക്കം കേരളത്തിൽ നടത്തിയ എല്ലാ പരിശോധനകളിലും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള അന്തിമ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. രോഗിയെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആവശ്യമായ മരുന്ന് ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടുതൽ മരുന്ന് ചെന്നൈയിൽ നിന്ന് എത്തിക്കും. കൺട്രോൾ റൂം നമ്പർ സംശയ നിവാരണത്തിനായി കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലാണ് കൺട്രോൾ റൂം തുറന്നിട്ടുള്ളത്. 0495-237-3901. മറ്റൊരു നമ്പർ 9072-007767. വാഹന അപകടത്തിൽ മരിച്ച വീട്ടമ്മയുടെ സേവനത്തിന് പ്രതിമാസം 30,000 രൂപ കണക്കാക്കി ഭർത്താവിന് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വീട്ടമ്മമാർ രാഷ്ട്ര നിർമ്മാതാക്കളാണെന്നും മനുഷ്യരുടെയും രാജ്യത്തിന്റെയും വളർച്ചയ്ക്ക് അവർ സംഭാവന നൽകുന്നുണ്ടെന്നും നിരീക്ഷിച്ചാണ് സുപ്രീംകോടതിയുടെ നടപടി. വാഹനാപകട നഷ്ടപരിഹാര കേസുകളിൽ സുപ്രധാനമായ വിധിയാണ് ജസ്റ്റിസ് സഞ്ജയ് കരോൾ അധ്യക്ഷനായ ബെഞ്ചിന്റേത്. കാരണം നിലവിൽ ഇത്തരം കേസുകളിൽ വീട്ടമ്മമാർക്ക് നാമമാത്ര തുകയാണ് വേതനമായി കണക്കാക്കിയിരുന്നത്. അപ്പോഴത്തെ മിനിമം കൂലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. എന്നാൽ വാഹനാപകടത്തിൽ ഭാര്യ നഷ്ടപ്പെട്ട പഞ്ചാബ് സ്വദേശിക്ക് അധിക നഷ്ടപരിഹാരം നിശ്ചയിച്ചാണ് ഇപ്പോഴത്തെ വിധി. ഇതോടെ ഹൈക്കോടതി നിശ്ചയിച്ച 8.43 ലക്ഷം രൂപ സുപ്രീംകോടതി 62.77 ലക്ഷം രൂപയാക്കി ഉയർത്തി. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 15 മുതൽ 17% വരെയാകും വീട്ടമ്മമാരുടെ സേവനത്തിന്റെ മൂല്യം. എങ്കിലും അത് നൽകുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും ബെഞ്ച് വിലയിരുത്തി. കാലവർഷത്തിൽ വെള്ളമൊഴുകി മാറാനിടമില്ലാതെ കവിയൂർ പുഞ്ച മുങ്ങി. കറ്റോട്ട കൃഷിയും പുഞ്ചയുടെ ഭാഗമായ പാറേക്കുന്തറയിലാണ് വെള്ളം കയറിയത്. 4 വീടുകളിലെ 17 ആളുകളെ പടിഞ്ഞാറ്റുംചേരി LP സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റി. ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിൽ കൃഷി ഇറക്കിയ 1,200 വാഴകൾ നശിച്ചു. ഇവയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂടളിഞ്ഞുവീഴാൻ ഇടയാക്കുന്നു. മിക്ക വാഴയുടെയും കൈകൾ പഴുത്തൊടിഞ്ഞു. മിക്കവയും കുലയ്ക്കാറായവയാണ്. അടുത്തതൊരു അറിയിപ്പാണ്. മേപ്രാൽ ഗവൺമെന്റ് LP സ്കൂളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. 15-ാം തീയതി 10 മണിക്ക് അഭിമുഖം നടക്കും. ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് തിരുവല്ല നഗരസഭാ സെക്രട്ടറിയുടേതെന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ അറിയിപ്പ് പ്രചരിപ്പിക്കുന്നതായും ഇതിന്

എതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു. സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ജൂൺ 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുകയാണ്. ജില്ലയിലെ KSRTC ഡിപ്പോകളിൽ വിവിധയിടങ്ങളിലേക്ക് പോകുന്ന ഓർഡിനറി ബസ്സുകളുടെ സമയവും നിശ്ചയിച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി സീനിയർ അധ്യാപക തസ്തികയിലും ജൂനിയർ ഇംഗ്ലീഷ് മലയാളം വിഭാഗത്തിലുമുള്ള അഭിമുഖം ജൂലൈ 2-നും കമ്പ്യൂട്ടർ സയൻസ് എക്കണോമിക്സ് ജൂനിയർ തസ്തികയിൽ 3-നും രാവിലെ 10-ന് ഹയർ സെക്കൻഡറി ഓഫീസിൽ നടത്തും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഉദ്യോഗാർത്ഥികളെത്തണം. സ്കൂൾ തുറന്ന് 2 ആഴ്ചയായിട്ടും വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണം പൂർത്തിയായില്ല. സർക്കാർ തുണി എത്തിച്ചു കൊടുക്കുന്ന സ്കൂളുകളിൽ വിതരണം ഏറെക്കുറെ പൂർത്തിയായെങ്കിലും പലയിടത്തും തികഞ്ഞില്ലെന്നാണ് പ്രഥമ അധ്യാപകരുടെ പരാതി. യൂണിഫോം നൽകാൻ പണം നൽകുന്ന പല സ്കൂളുകളിലും ഇതുവരെ നൽകാനുമായിട്ടില്ല. പ്രഥമ അധ്യാപകരുടെയും മറ്റും പരാതികൾ കൂടിയതോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് യൂണിഫോം അലവൻസ് ലഭിക്കേണ്ട കുട്ടികളുടെ എണ്ണമെടുക്കൽ ആരംഭിച്ചു. ഒരു കുട്ടിക്ക് 2 ജോഡി യൂണിഫോം വീതമാണ് നൽകേണ്ടത്. തുണി നൽകാത്ത സ്കൂളുകൾക്ക് പണം നൽകുന്നതാണ് പതിവ്. വിതരണം ചെയ്ത തുണി തികയാത്തതാണ് ഈ വർഷത്തെ തലവേദന. 40 കുട്ടികളുള്ള മലബാറിലെ ഒരു സ്കൂളിൽ ആൺകുട്ടികൾക്ക് തയ്പ്പിക്കാൻ 30 മീറ്റർ തുണി വേണ്ടെടുത്ത് 25 മീറ്റർ മാത്രമാണ് കിട്ടിയത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഷർട്ട് തുന്നാൻ 88 മീറ്റർ വീണ്ടെടുത്ത് നൽകിയത് 45 മീറ്ററും. കുട്ടികളിൽ പലരും പഴയ യൂണിഫോമാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിലെ അനധ്യാപക ജീവനക്കാർക്കും സെൻസസ് ഡ്യൂട്ടി കനത്ത ജോലിഭാരമാകുമെന്ന ആശങ്ക. വിദ്യാഭ്യാസ വകുപ്പിലെ DD, DEO, AEO ഓഫീസുകളിലെ ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലുള്ളവരെയാണ് സെൻസസ് ഡ്യൂട്ടിക്ക് എന്യൂമറേറ്റർമാരായി നിയോഗിച്ചിരിക്കുന്നത്. ഡ്യൂട്ടി ലീവ് ഇല്ലാത്തതിനാൽ ഇവരുടെ പതിവ് ഓഫീസ് സമയം കഴിഞ്ഞു വേണം വീടുകളിൽ ചെന്ന് സെൻസസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ. ചില ജില്ലകളിൽ ഓഫീസിലെ സൂപ്രണ്ട് ഒഴികെ മറ്റെല്ലാവർക്കും ഡ്യൂട്ടിയുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, ലോക വയോജന പീഡന ബോധവൽക്കരണ ദിനമായ June 15 ഭാഗമായി പത്തനംതിട്ട സോഷ്യൽ ജസ്റ്റിസ് വകുപ്പും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചേർന്ന് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി June 12 വെള്ളിയാഴ്ച വൈകുന്നേരം 3:30 തിരുവല്ല KSRTC സ്റ്റാൻഡിൽ പത്തനംതിട്ട സോഷ്യൽ ജസ്റ്റിസ് വകുപ്പും കാത്തോലിക്കേറ്റ് കോളേജ് NSS വോളണ്ടിയർമാരും ചേർന്ന് ഫ്ളാഷ് മോബ് അവതരിപ്പിക്കും. തുടർന്ന് June 15 തിങ്കളാഴ്ച വൈകുന്നേരം 3:00 തിരുവല്ല KSRTC സ്റ്റാൻഡിൽ തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിലെ MSW ഡിപ്പാർട്ട്മെന്റും പത്തനംതിട്ട സോഷ്യൽ ജസ്റ്റിസ് വകുപ്പുമായി സഹകരിച്ച് ഫ്ളാഷ് മോബും തെരുവ് നാടകവും സംഘടിപ്പിക്കും. മുതിർന്നവർക്കെതിരെയുള്ള ശാരീരിക, മാനസിക, സാമ്പത്തിക പീഡനങ്ങൾക്കെതിരെ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. മുതിർന്നവരെ സംരക്ഷിക്കുക, അവരുടെ അവകാശങ്ങൾ മാനിക്കുക, കാരണം അവർ നമ്മുടെ വേരുകളാണ്. പരിപാടിയിലേക്ക് ഏവരുടെയും സാന്നിധ്യവും സഹകരണവും സംഘാടകർ ക്ഷണിച്ചു. ഇനി സ്പോർട്സ് ന്യൂസ്. ആസ്ട്രിക്ക സ്റ്റേഡിയത്തിലെ മീഡിയ ട്രിബ്യൂൺ ബ്ലോക്ക് 514 മൂന്നാം നിരയിൽ 14-ാം നമ്പർ സീറ്റ്. മുന്നിൽ ഫുട്ബോൾ ലോകകപ്പ് ഉദ്ഘാടനത്തിന്റെ ആരവങ്ങൾ. തിരമാലകളായി ഇരമ്പുന്ന സ്റ്റേഡിയം ഓർമ്മകളെ 40 വർഷം പിന്നിലേക്ക് കൊണ്ടുപോയി. 1986 മഴയും കാറ്റുമുള്ള രാവുകളിലേക്ക്, നിറങ്ങളില്ലാത്ത ടിവിയിൽ അത്ഭുതത്തിന്റെ നിറങ്ങൾ ചാലിച്ച ദിനങ്ങളിലേക്ക്. കേരളം ഫുട്ബോളിനായി ഉറക്കമുണർന്നത് അന്നായിരുന്നുവെന്ന് നിസ്സംശയം പറയാം. അന്ന് മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് മലയാളി അത്ഭുതത്തോടെ കണ്ടതിന്നു. മഴയിലും കാറ്റിലും ഉലയുന്ന പാതിരാത്രികളിൽ വെളിച്ചം മിന്നിച്ച് പാമ്പിനെയും പഴുതാരെയും പേടിച്ച് ടിവിയുള്ള വീടുകൾ തേടി നടന്ന രാത്രീഞ്ചരർ സംഘത്തിൽപ്പെട്ട പലരും ഇപ്പോഴും ഏതൊക്കെയോ സ്ഥലങ്ങളിലിരുന്ന് കളി കാണുന്നുണ്ടാകും. ആതിഥേയരായ കാനഡയും US ലോകകപ്പ് ഫുട്ബോളിന്റെ അംഗത്തട്ടിലേക്ക്. വെള്ളിയാഴ്ച രാത്രി 12:30 കാനഡ സ്വന്തം തട്ടകത്തിൽ ബോസ്നിയ ഹെർസഗോവിനയുമായി കളിക്കും. ശനിയാഴ്ച പുലർച്ചെ 6:30 US പാരഗോയും മുഖാമുഖം വരും. ലോകകപ്പിന്റെ മൈതാനത്ത് ആദ്യമായി ഒരു മലയാളി പന്ത് തട്ടുന്ന ദിനത്തിനായി കാത്തിരിക്കുകയാണ് കേരളീയർ. ശനിയാഴ്ച രാത്രി സ്വിറ്റ്സർലൻഡിനെതിരെ ഖത്തർ ടീം ആദ്യ മത്സരത്തിന് കളത്തിലിറങ്ങുന്നതിലാണ് ഏവരുടെയും ശ്രദ്ധ. ഖത്തർ ടീം അംഗമായ തഹസിൻ മുഹമ്മദ് ജംഷീദ് എന്ന തലശ്ശേരിക്കാരനിലൂടെ ആദ്യമായി ഒരു മലയാളി ലോകകപ്പിൽ പന്ത് തട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആഗോള മലയാളികൾ. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി കൂടെയുണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: College for Advanced Studies, Tiruvalla, Autonomous, Bioscience Department സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

0: വർഷത്തോടെ ബയോ സ്പെക്ട്രം 2026. റീസെന്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോവിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2K26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് കൂടെയുള്ളത് ദീപ. രാവിലെ നല്ല ബിസി ആയിരിക്കല്ലേ? എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ നേരുന്നു. ആദ്യം തന്നെ ബുക്കർ ടി വാഷിങ്ടൺ പറഞ്ഞ പ്രസിദ്ധമായ ഒരു വചനത്തോടെ നമുക്ക് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, വിജയത്തെ അളക്കേണ്ടത് എത്തിപ്പെട്ട പദവികളെ ആസ്പദമാക്കിയല്ല, മറിച്ച് വിജയത്തിലെത്താൻ തരണം ചെയ്ത പ്രതിബന്ധങ്ങളുടെ വലുപ്പമനുസരിച്ചായിരിക്കണം. അതിനുദാഹരണമായിട്ടൊരു കഥയുണ്ട് കേട്ടോ. ഒരു പാട്ടിന് ശേഷം കഥയിലേക്ക് വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 ജൂൺ 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ഒരു കഥയിലേക്ക് വരാം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അപ്പൊ കഥ എന്താണെന്ന് പറയാം. സ്വർണ സമൃദ്ധിയുടെ നാളിൽ കൊളറാഡോയിൽ മാസങ്ങളോളം ഖനനത്തിൽ ഏർപ്പെട്ട ഒരാൾ നിരാശനായി ഒടുവിൽ തന്റെ ശ്രമം ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം ജോലി ചെയ്ത ആയുധങ്ങളൊക്കെ തന്റെ സുഹൃത്തിനങ്ങ് വിൽക്കുകയും ചെയ്തു. ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് പിൻവാങ്ങിയ സുഹൃത്ത് കുഴിച്ച അതേ സ്ഥലത്ത് ഈ ആളും പണി തുടർന്നു. കാരണം അദ്ദേഹം അത്രത്തോളം ആഗ്രഹത്തോടെ സ്വർണം കിട്ടുമെന്ന് കരുതിയാണ് അത്രത്തോളം കുഴിച്ചു വന്നത്. പക്ഷെ കുറേ കുഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നിരാശനായിട്ട് അതിൽ നിന്ന് പിൻവാങ്ങിയത്. അങ്ങനെ സുഹൃത്തായ ഇദ്ദേഹവും ഈ പണി അങ്ങ് തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെ കേവലം 3 അടി കൂടെ താഴോട്ട് കുഴിച്ചപ്പോഴേക്കും സ്വർണം കിട്ടി. ഇതിൽ നിന്നും എന്താ മനസ്സിലായേ? ചിന്തിച്ചു നോക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴിമുതൽ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: പാട്ടൊക്കെ കേട്ട് നമ്മൾ മുഴിമുറ്റിലെത്തുമ്പോൾ നേരത്തെ ചിന്തിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? ഒരുപാടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. പ്രതിസന്ധികൾ സങ്കീർണമാവുമ്പോൾ ഉപേക്ഷിച്ചു പോവുകയല്ല വേണ്ടത്, മറിച്ച് നമ്മൾ ഫിനിഷിംഗ് ലൈനിനോട് എത്തിയതായി കരുതി ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് വിജയം അത് സുനിശ്ചിതമായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മുഴിമുത്ത്.

അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മളത് ആ മൊഴിമുത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. പലരും കേട്ടിട്ടുള്ള ഒരു പഴയ കഥയുണ്ട്, പറയട്ടെ. പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നതാണ് കേട്ടോ. 1940കളില് 65-ാമത്തെ വയസ്സിൽ വെറും $99 സോഷ്യൽ സെക്യൂരിറ്റി സ്കീമും ഒരു ചെറിയ വീടും ഒരു പൊളിഞ്ഞ കാറുമായി ജീവിച്ച ഒരാൾ, ആ ആള് തീരുമാനിച്ചു തന്റെ ജീവിതത്തിനൊരു മാറ്റം വേണം, ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല. തന്റെ കുടുംബവും സുഹൃത്തുക്കളും ഇഷ്ടപ്പെടുന്ന ഫ്രൈഡ് ചിക്കന്റെ റെസിപ്പിയുമായി അയാൾ കെൻറ്റക്കിയിലെ തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടു. രാജ്യത്തുള്ള 1009 റെസ്റ്റോറന്റിൽ കയറി ഇറങ്ങി. ആരും അദ്ദേഹത്തിന്റെ ആ ഒരു റെസിപ്പി സ്വീകരിച്ചില്ല. അദ്ദേഹം കുറേ അലഞ്ഞു കേട്ടോ, കാരണം ലൈഫിനൊരു മാറ്റം വേണം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ലൈഫിലേക്ക് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ റെസ്റ്റോറന്റുകളിൽ കയറി, ഒരു രക്ഷയില്ല. പിന്നെന്താ നടന്നതെന്നറിയോ? അറിയാം, ഒരു പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

അങ്ങനെ ആ ഒരു കഥ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. 1909 റെസ്റ്റോറൻറ്റിൽ കയറി ഇറങ്ങി നിഷേധസ്വരം കേട്ടെങ്കിലും അയാൾ പിൻവാങ്ങിയോ? ഇല്ല. കാരണം എന്താ? അയാളുടെ റെസിപ്പിയിൽ അയാൾക്ക് അത്രമേൽ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ 1010 റെസ്റ്റോറൻറ്റിൽ അയാളുടെ ആ റെസിപ്പി സ്വീകരിച്ചു. ഇനി അയാൾ ആരായിരുന്നു എന്നുകൂടി പറയട്ടെ. ഇപ്പൊ പലരും ആ ഒരു പേര് മനസ്സിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന ആളുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇനിയിപ്പോ ഈ ഒരു കഥ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ ആളുടെ പേര് ഞാൻ പറയാം. ലോകമെങ്ങും ബ്രാഞ്ചുകളുള്ള KFC ഓണർ കേണൽ ഹാർട്ട്ലാൻഡ് സാൻഡേഴ്സ്, അദ്ദേഹമാണ് ഈ ഒരു റെസിപ്പി ആയിട്ട് ലോകത്തുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലും കയറി ഇറങ്ങി നടന്നത്. അവസാനം അദ്ദേഹത്തിന്റെ ആ ഒരു റെസിപ്പി ഒരു റെസ്റ്റോറൻറ്റിൽ അത് സ്വീകരിക്കുകയും ചെയ്തു. ഇനി ഒന്ന് സ്വയം ചോദിച്ചു നോക്ക്, ഒരു മാറ്റത്തിനായുള്ള പരിശ്രമം ഉപേക്ഷിക്കാനുള്ള പ്രായമായോ? നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ മൊഴിമുത്ത് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രീനേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ വിട പറയുന്നു. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നനൂർ.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
4: മഹാത്മജി, സാമൂഹ്യ തിന്മകളിൽ പറയുന്ന മറ്റൊരു കാര്യം കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി എന്നതാണ്. അതായത്, ധാർമ്മികതയില്ലാത്ത വാണിജ്യം, കച്ചവടം. വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു നിരീക്ഷണമാണ് മഹാത്മജിയുടേത്. കച്ചവടം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ലാഭം ഉണ്ടാക്കുന്ന തൊഴിൽ എന്നാണ്. ഏതൊരു കാര്യത്തിലും മനുഷ്യൻ സ്വതസിദ്ധമായി ശ്രദ്ധിക്കണമെങ്കിൽ, അതിൽ പണം ചിലവാക്കണമെങ്കിൽ, അതിൽ നിന്ന് എന്താദായം ലഭിക്കും എന്നുള്ള ഒരു ചിന്ത അവനിലുണ്ട്. എന്നാൽ ലാഭത്തോടൊപ്പം മനുഷ്യ നന്മ കൂടി കണക്കാക്കുന്നില്ല എങ്കിൽ അത് വളരെ അപകടകരമായ ഒരു കാര്യമായിരിക്കുമെന്ന് മഹാത്മജി നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഇന്ന് ഏറ്റവും വലിയ കമ്പോളമായിരിക്കുന്നത് ആയുധ ശേഖരങ്ങളാണ്. അത് എയ്റോപ്ലെയിൻ മുതൽ

ഇപ്രകാരമുള്ള ആയുധങ്ങൾ. ഒരാൾക്ക് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ സംശയം ആകുമ്പോൾ, അതല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സ്ഥലങ്ങൾ കവർച്ച ചെയ്യുവാൻ താല്പര്യപ്പെടുമ്പോൾ, ഇപ്രകാരമുള്ള സ്വയസംരക്ഷണ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. പാവപ്പെട്ടവരായ എത്ര മനുഷ്യര് വീടില്ലാതെ, ഒരു മാന്യമായ ജീവിത അവസ്ഥയില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴേ ആയുധങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾ ചിലവഴിക്കുന്നതായ പണത്തിൻ്റെ ഭീമമായ ഒരവസ്ഥ. ഇത് ഏറെ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സാഹോദര്യ സ്നേഹത്തിലാണ്. അന്യോന്യം കാണുമ്പോൾ കടിച്ച് കീറുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് സഹോദരനാണ് എന്നുള്ള ബോധ്യം നിലനിർത്താൻ വേണ്ടിയാണ്. നമ്മൾ സഹോദരങ്ങളാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ എത്ര വലിയ അത്ഭുതങ്ങൾ നമ്മുടെ നാട്ടിൽ, ലോകത്തിലെമ്പാടും നമുക്ക് ചെയ്യാൻ കഴിയും. ചിലരുടെ ദുഷ്ടമായ ചിന്തകൾ കൊണ്ട് ചിലരെ ആക്രമിച്ച് വരുതിയിൽ നിർത്താനുള്ള ആ വലിയ സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുമ്പോൾ, ഏത് വിധേനയും തങ്ങളാണ് ഏറ്റവും അവസാനത്തെ വാക്ക് എന്നുള്ള തലത്തിൽ ചിന്തിക്കുമ്പോൾ, പിടഞ്ഞു വീണ് കൊഴിഞ്ഞുപോകുന്ന ജീവിതങ്ങളും അപ്രകാരമുള്ള രാജ്യ സംവിധാനങ്ങളും എല്ലാം നമുക്ക് ഭയപ്പാടാണ് ഉണ്ടാക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ഏതൊരാൾക്കും നമ്മുടെ ഒരു ശ്വാസം, അത് നിന്നാൽ നമ്മൾ നിന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കുറെ കൂടി ഗൗരവമായി നമുക്ക് ലോകത്തെ, ലോക സാഹോദര്യത്തെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുമോ? ഈ അടുത്ത സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് പറഞ്ഞത്, നാം ഒരു അന്താരാഷ്ട്ര സാഹോദര്യത്തിന് തുടക്കം കുറിക്കണം എന്നുള്ളതാണ്. ഫ്രത്തേലി തൂത്തി, നാം എല്ലാവരും സഹോദരങ്ങളാണ് എന്ന വിശ്വപ്രസിദ്ധമായ ആ ലേഖനം മാർപ്പാപ്പ ഈ അടുത്ത സമയത്ത് സംഭാവനയായിട്ട് ലോകത്തിന് നൽകി. എല്ലാവരെയും സഹോദരങ്ങളായി കാണുവാൻ ഉള്ള ഒരവബോധം. മഹാത്മജി പറഞ്ഞ ഈ തത്വം, ധാർമ്മികത ഉള്ള വാണിജ്യം, അങ്ങനെയെങ്കിൽ ആയുധങ്ങളുടെ ആ വലിയ കമ്പോളം നമുക്ക് ആവശ്യമില്ലാതെ വരും. നമ്മുടെ സഹോദരങ്ങൾക്ക് മയക്കുമരുന്നും അതുപോലെ തന്നെ മറ്റ് ലഹരി വസ്തുക്കളും വിറ്റ് നമ്മുടെ പണം വർദ്ധിപ്പിക്കുന്നത്, നമ്മുടെ പോക്കറ്റ് ഊതി വീർപ്പിക്കുന്നത് നമ്മൾ ചെയ്യാതെ വരും. അത് നിഷിദ്ധമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഏറെ ശ്രദ്ധയും, വിൽക്കാനായിട്ട് ഉണ്ടാക്കുന്നതായ ഭക്ഷ്യവസ്തുക്കളിൽ വിഷാംശങ്ങളും അല്ലെങ്കിൽ കീടനാശിനികളും മറ്റും തളിച്ച് ലാഭം വർദ്ധിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, മഹാത്മജിയുടെ വാക്കുകൾ എല്ലാവരോടും ഒരു വെല്ലുവിളിയായിട്ട് തുടരുകയാണ്. നാം നമ്മോടെങ്ങനെ മറ്റുള്ളവർ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അതുപോലെ നാമും മറ്റുള്ളവരോട് പെരുമാറണം. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കണം എന്ന് പഴമര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പാലം. അതിനായിട്ട് സഹോദരതുല്യമായ ഒരു ജീവിത അനുഭവം, ഒരു സുസ്ഥിതി കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, എപ്പോഴാണ് പ്രകാശം ഉദിക്കുക, എപ്പോഴാണ് നേരം പുലർന്നു എന്ന് നാം തിരിച്ചറിയുക? ഒരു ശിഷ്യൻ പറഞ്ഞു, അങ്ങ് കിഴക്ക് മേഘപാളികളിലൂടെ സൂര്യൻ്റെ കിരണങ്ങൾ ഇതാ മന്നം മന്നം ഭൂമിയിലേക്ക് പതിക്കുന്നതായ ഒരു നേരം പ്രകാശമായി, പ്രഭാതമായി എന്ന് നമുക്ക് പറയാം. മറ്റൊരാൾ പറഞ്ഞു, നമ്മൾ ദൂരെയുള്ള ഒരു വസ്തുവിനെ കാണുമ്പോൾ അതൊരു മരമാണോ അതൊരു മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാനും മാത്രം വെട്ടമുള്ളപ്പോൾ പ്രകാശമായി, പ്രഭാതമായി എന്ന് നമുക്ക് പറയാമെന്ന്. ഗുരു അവരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, പ്രകാശം ഉദിക്കുന്നത്, പ്രഭാതമാകുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്നവൻ നമ്മുടെ സഹോദരനാണ് എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ്. അന്ധകാരം മാറുന്നത് നാം മറ്റുള്ളവരിൽ നമ്മളെ തന്നെയും ദൈവത്തെയും കാണുവാൻ കഴിയുമ്പോഴാണ്. നമ്മുടെ കുടുംബത്തിലാണ് അത് ആരംഭിക്കേണ്ടത്. നാം പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ നാം കാണുന്ന നമ്മുടെ മാതാവിനെ, നമ്മുടെ പിതാവിനെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവം

0: ജീവതുല്യരായി സഹോദരങ്ങളായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് കാണാൻ കഴിയുന്ന പ്രഭാതം, അതാണ് ലോകത്തിൻ്റെ ശാന്തിയുടെ ഉറവിടം, നന്മയുടെ കേദാരമെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 99 241.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ആർജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ ഹെഡ് ആൻഡ് നെക് ക്യാൻസറിന്റെ സംശയങ്ങൾക്ക് നമ്മളോട് മറുപടി പറയുന്നത് ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഹെഡ് ആൻഡ് നെക് സർജിക്കൽ ഓങ്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ ഗുരുകീർത്തി ബി. നമുക്കറിയാം, ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ പനി പോലെ പടർന്നിരിക്കുകയാണ്. വീട്ടിൽ ഒരാൾക്കെങ്കിലും ക്യാൻസർ രോഗബാധിത ഇല്ലാത്തതായിട്ട് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് പോലും. ഡോക്ടർ, പൊതുവെ ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാവരും ഭയത്തോടെ കാണുകയാണ്. ഈ കാലം ഇത്രയും പുരോഗമിച്ചിട്ടും ഇത്രയും ടെക്നോളജികളൊക്കെ വളർന്നിട്ടും എല്ലാവർക്കും ഇതിന്റെ ഒരു ചെറിയ ലക്ഷണം കണ്ടെങ്കിൽ പോലും ഇത് എന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ, ഇനി അത് ക്യാൻസർ ആണോ എന്ന് ഒന്ന് മനസ്സിലാക്കാൻ പോലും ഭയമാണ്. ശരിക്കും എന്താണ് ഡോക്ടർ ഹെഡ് ആൻഡ് നെക് ക്യാൻസർ എന്ന് പറയുന്നത്?
1: നമുക്കറിയുന്ന പോലെ ക്യാൻസർ നമ്മുടെ ഇന്ത്യ രാജ്യത്തും കൂടുതലായിട്ട് കാണപ്പെടുന്ന വ്യാധിയാണ്. സോ ഏകദേശം 2024 ഡേറ്റ എടുത്ത് നോക്കിയാൽ ആൾമോസ്റ്റ് 30% ഓഫ് ടോട്ടൽ ക്യാൻസർ ഇൻ ഇന്ത്യ ഈസ് ഹെഡ് ആൻഡ് നെക് ക്യാൻസർ. സോ ഹെഡ് ആൻഡ് നെക് ക്യാൻസർ എന്ന് ഉൾപ്പെടുന്ന ക്യാൻസർ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വായുടെ ക്യാൻസർ, നാവിൻ്റെ ക്യാൻസർ, മൂക്കിൻ്റെ ക്യാൻസർ, അല്ലെങ്കിൽ വോയിസ് ബോക്സിൻ്റെ ക്യാൻസർ, തൈറോയിഡിൻ്റെ ക്യാൻസർ, അതുകൂടാതെ ഉമിനീർ ഗ്രന്ഥികളുടെ ക്യാൻസർ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഹെഡ് ആൻഡ് നെക് ക്യാൻസർ. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേബർ ക്ലാസ് അല്ലെങ്കിൽ തൊഴിലാളി വർഗങ്ങൾ, അവര് ഈ ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് പുകവലി, പുകയില ചവയ്ക്കൽ അല്ലെങ്കിൽ മദ്യപാനം, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്യാൻസർസ്.
0: ഓക്കെ ഡോക്ടർ, ഇത് പ്രധാനമായി ബാധിക്കുന്ന അവയവങ്ങളെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം എങ്ങനെയൊക്കെയാണ് ഇവ ബാധിക്കുന്നത്? ഈ ലഹരി പദാർത്ഥങ്ങൾ മാത്രമേ ഉള്ളോ, ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ക്യാൻസർ വരികയുള്ളോ?
1: ഇത് ഒരു 80-90% ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലാണ് വരുന്നത്. ടൊബാക്കോ അസോസിയേറ്റഡ് ക്യാൻസർസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കൂടാതെ ഇത് വരാം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോണിക് ഇറിറ്റേഷൻ എന്ന് പറയും. അപ്പൊ പല്ല് ചിലപ്പം ഇൽ ഡെൻചേഴ്സ് അല്ലെങ്കിൽ പല്ലിന്റെ ഒരു അലൈൻമെന്റ് ഇല്ലെങ്കിൽ, ശരിയില്ലെങ്കിൽ അത് ക്രോണിക് അൾസർ ആയിട്ട്, ആ അൾസർ പിന്നെ ക്യാൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ പക്ഷെ അത് ചാൻസ് വളരെ കുറവാണ്. പക്ഷെ 80-90% വരെ കൂടുതലായിട്ടും മെയിനായിട്ട് ടൊബാക്കോ ച്യൂയിങ്ങിലാണ്
0: വരുന്നത്. ശരിക്കും വായിലെ അകത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ചെറിയ രീതിയിൽ മുറിവോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം അല്ലേ?
1: എല്ലാ മുറിവും ചിലപ്പം ക്യാൻസർ ആവണമെന്നില്ല. പക്ഷെ നമ്മുടെ യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്നത് ഏത് മുറിവും മോർ ദാൻ 2 weeks, 2 weeks കൂടുതൽ കുറവായില്ലെങ്കിൽ തീർച്ചയായിട്ടും അവര് അടുത്തുള്ള ഓങ്കോളജിസ്റ്റിനെ കാണണം, അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം.
0: ഓക്കെ ഡോക്ടർ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് HPV, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അല്ലെ, ഈ ക്യാൻസറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ ഒരു ബന്ധമുണ്ടോ?
1: ഹ്യൂമൻ പാപ്പിലോമ വൈറസ് യൂഷ്വലി കുറെ ക്യാൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ ഒരെണ്ണമാണ് സെർവൈക്കൽ ക്യാൻസർ. അതിന് നാഷണൽ വൈഡായിട്ട് കുറെ വാക്സിനേഷനും അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറോ ഫാരിങ്സ് എന്ന് പറയും, നമ്മുടെ ടോൺസിൽ അങ്ങനത്തെ അവയവങ്ങൾ, അതിലും കൂടെ HPV വൈറസ് ക്യാൻസർ ഉണ്ടാക്കും. പക്ഷെ ഈ ശതമാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വളരെ ചെറുതാണ്, ആൾമോസ്റ്റ് 20% ആണ്. പക്ഷെ ഈ സെയിം നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് നോക്കിയാൽ, നമുക്ക് US UK അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ നോക്കിയാൽ ഈ ശതമാനം 70% വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ദ സെക്ഷൽ പ്രാക്ടീസ്, ഓറൽ സെക്ഷൽ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും ആ പോപ്പുലേഷനിൽ കാണാൻ ചാൻസ് വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഇത് വളരെ കുറവാണ്.
0: ഡോക്ടർ, ഇനി അടുത്തൊരു ചോദ്യം ഒരുപാട് പ്രാധാന്യമുള്ളതാണ്, ലക്ഷണങ്ങൾ. നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഭയമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. പക്ഷെ ആരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് ചെയ്താൽ തീർച്ചയായിട്ടും ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു രോഗത്തെ നമുക്ക് തടയാൻ പറ്റും എന്നുള്ളത്.
1: തീർച്ചയായിട്ടും ഏത് ക്യാൻസർ പോലെയും ഇത് ഏർലി ട്രീറ്റ്മെന്റ് സേവ്സ് ലൈഫ്സ് എന്ന് പറയുന്ന പോലെയാണ്. സോ രോഗലക്ഷണങ്ങൾ ബ്രോഡായിട്ട് പറയണമെങ്കിൽ നമുക്ക് ഏത് മുരിവും മോർ ദാൻ 2 weeks ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് കൺസൾട്ട് ചെയ്യണം. അതുകൂടാതെ വോയിസ് ചേഞ്ച് ഇല്ലെങ്കിൽ വിളുങ്ങാൻ ബുദ്ധിമുട്ട്, ഡിസ്ഫേജിയ എന്ന് പറയും. അതുകൂടാതെ നമുക്ക് ഏതോ കട്ടകളോ എങ്ങനെയെങ്കിലും കണ്ടു വന്നാൽ നെക്ക് റീജിയനിൽ അത് തീർച്ചയായിട്ടും അടുത്ത ഡോക്ടറെ പോയി കാണണം. അതുകൂടാതെ നമ്മുടെ വായിൽ ചിലപ്പം വെള്ളയായിട്ടോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലോ എന്തെങ്കിലും പാടുകൾ കണ്ടാൽ അതും ഒരു പ്രീ മാലിഗ്നൻ്റ് എന്ന് പറയും. ഈ ക്യാൻസർ വരുന്നതിന് മുമ്പത്തെ സ്റ്റേജ് ല്യൂക്കോപ്ലേക്കിയ, എറിത്രോപ്ലേക്കിയ ഇങ്ങനത്തെ ഡയഗ്നോസിസ് കിട്ടാൻ ചാൻസ് ഉണ്ട്.
0: ഓക്കെ ഡോക്ടർ, മുഴ ഈ നെക്കിൽ വരുന്ന മുഴയുണ്ടല്ലോ, അപ്പൊ ഈ അങ്ങനെ നെക്കിൽ കാണുന്ന എല്ലാ മുഴയും ഈ ക്യാൻസറിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ടോ?
1: തീർച്ചയായിട്ടും എല്ലാ മുഴകളും ക്യാൻസർ ആവാൻ സാധ്യതയില്ല. പക്ഷെ അത് മുഴ കാണുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ടും അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അത് ഏത് തരം ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് ഫസ്റ്റ് നോക്കണം. അത് കഴിഞ്ഞിട്ട് കുറേ വെറൈറ്റി ആയിട്ടുള്ള ക്യാൻസേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഈ മുഴ എന്ന് പറഞ്ഞാൽ ഒരു ഇതിലല്ല ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടതുപോലെ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും.
0: ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ നമുക്ക് ആ ഒരു മുഴ എങ്ങനെയായിരിക്കും, നമുക്ക് തൊടുമ്പോൾ എങ്ങനെയായിരിക്കും ഡോക്ടർ ഫീൽ ചെയ്യുന്നത്?
1: കൂടുതലും ക്യാൻസർ മുഴകള് പെയിൻലെസ് ആയിരിക്കും. അതിൽ പെയിൻഫുൾ മുഴകൾ വളരെ കുറവാണ്. അതാണ് അതിന്റെ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. പെയിൻലെസ് ലംപ് അല്ലെങ്കിൽ പെയിൻലെസ് മുഴ എവിടെ വന്നാലും നമ്മൾ തീർച്ചയായിട്ടും ക്യാൻസർ, നമ്മൾ അതിന് ക്യാൻസർ അല്ല എന്ന് നമ്മൾ
0: പ്രൂവ് ചെയ്യണം. നമ്മൾ പറയലോ മുഴ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ഒരു ബോള് പോലെ ആയിരിക്കും, അതായത് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെ തന്നെയാണോ അതിന്റെ ഷേപ്പ് വരുന്നത്?
1: അത് ഷേപ്പ് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. അത് നമ്മുടെ മുഴ വരുന്ന അനാറ്റമിക്കൽ റീജിയനെ പറ്റിയായിരിക്കും.
0: അപ്പം
1: അത് ഷേപ്പ് ഇന്ന ഷേപ്പിൽ വരണമെന്നോ അങ്ങനെ ഒന്നും
0: ഇല്ല. ഓ ശരി, ഒരു തടിപ്പ് കണ്ടാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇനി നമ്മൾ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന പ്രധാന പരിശോധനകൾ എന്തൊക്കെയാണ്?
1: കുറെ പരിശോധനകളുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പം ബയോപ്സി എന്നാണ്. അപ്പം വായിൽ എന്തെങ്കിലും മുറിവോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചുവപ്പ് നിറത്തിൽ എന്തെങ്കിലും പാടുകൾ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ബയോപ്സി എടുക്കേണ്ടതാണ്. ബയോപ്സിയിൽ നമുക്ക് അറിയാൻ പറ്റും അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന്. അതുകൂടാതെ നമുക്ക് തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ FNAC എന്ന് പറയും, സോ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ എന്ന് പറയും. അതുപോലും നമുക്ക് ഏത് വിധത്തിലെ ക്യാൻസർ ആണെന്ന് നമുക്ക് പറയാം, നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അതുകൂടാതെ വേറെ കുറെ ഇൻവെസ്റ്റിഗേഷൻസുകളൊക്കെ ഉണ്ട്, ലാറിംഗോസ്കോപ്പ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഫാരിംഗോസ്കോപ്പ് അങ്ങനത്തെ കുറെ എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് മൂലം നമുക്ക് ശരിക്കുള്ള അതിന്റെ എപ്പിസെന്റർ നമുക്ക് അറിയാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് റേഡിയോളജിക്കൽ ഇമേജിങ് ചെയ്യാം, അത് മാൻഡേറ്ററി ആയിട്ടും ചെയ്യേണ്ടതാണ്. CT സ്കാൻ അല്ലെങ്കിൽ MRI അല്ലെങ്കിൽ ലോക്കൽ അൾട്രാസൗണ്ട് ഇത് മസ്റ്റാണ്.
0: ഡോക്ടർ, ഇനി ഇതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ, എങ്ങനെയൊക്കെയാണ്
1: ചികിത്സ? യൂഷ്വലി നമ്മൾ സർജറിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ മുഴകളും നമ്മൾ സർജറി ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ കൂടുതൽ പേഷ്യൻസ് 65% പേഷ്യൻസും അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും വരുന്നത്. സോ നമുക്ക് എല്ലാ ക്യാൻസറിനെയും നമുക്ക് സർജറി ചെയ്ത് എടുക്കാൻ പറ്റില്ല. സോ അപ്പോഴും നമുക്ക് കീമോതെറപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ തെറപ്പി ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ക്യാൻസർ പ്ലാൻ ചെയ്യുന്നത്. സോ മെയിനായിട്ടും ഡിപ്പെൻഡിങ് ഓൺ സ്റ്റേജ്, ഏത് സ്റ്റേജിലാണ് വരുന്നത് ആ സ്റ്റേജ് നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്.
0: വെറുതെ
1: സർജറി മാത്രം മതിയോ ഇല്ലെങ്കിൽ നമുക്ക് കീമോതെറപ്പി ആഡ് ചെയ്യണോ ഇല്ലെങ്കിൽ റേഡിയേഷൻ ആഡ് ചെയ്യണോ, അത് അതുപോലെ ആയിരിക്കും. ഏത് സ്റ്റേജിലാണ് വരുന്നത്
0: അതനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത് ചികിത്സ. നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും?
1: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പറയുന്ന പോലെ ഇവിടെയും അങ്ങ് അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ അറൌണ്ട് 80-90% കേസസ് എല്ലാവരും അഡിക്റ്റീവ് ഹാബിറ്റ്സ് ഉണ്ടാവും, സ്മോക്കിങ്ങോ അല്ലെങ്കിൽ സ്മോക്ക്ലെസ് ടൊബാക്കോ. ഇതിന്റെ കൺസംപ്ഷൻ കുറച്ചാൽ നമുക്ക് അറൌണ്ട് 50% ബർഡൻ ഇത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറയ്ക്കാൻ പറ്റും പറ്റും. അതുകൂടാതെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ്, നല്ല വിറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് കൂടിയ ആഹാരം എടുക്കുക, വെജിറ്റബിൾസ് കൂടുതലായിട്ടും കഴിക്കുക, ഹൈ ഡയറ്ററി ഫൈബേഴ്സ് കഴിക്കുക. സോ ഇത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്താൽ നമുക്ക് ക്യാൻസറിനെ തടയാൻ തീർച്ചയായും പറ്റും.
0: ഞാന് തുടക്കത്തില് നമ്മുടെ പുകയിലെ കുറിച്ചും മദ്യപാനത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഭക്ഷണ രീതി. ഇത് നമ്മളിപ്പോ അറിയല്ലോ, ഫാസ്റ്റ് ഫുഡിനെയാണ് നമ്മൾ എല്ലാവരും ആശ്രയിക്കുന്നത് ഒരുവിധം എല്ലാവരും, കാരണം എല്ലാവരും ബിസി ലൈഫാണല്ലോ. അപ്പം അത് ഇതിനെ ഒരു ഈ ഒരു ക്യാൻസറുമായിട്ട് അല്ലെങ്കിൽ ഇത് വരാൻ സാധ്യതയുണ്ടോ ഫാസ്റ്റ് ഫുഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട്?
1: തീർച്ചയായിട്ടും വരാം. ഫാസ്റ്റ് ഫുഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒബേസിറ്റി. ഒബേസിറ്റിയും ഒരു കാർസിനോജനാണ്. കാർസിനോജനസിന് അത് എന്ന് പറഞ്ഞാൽ ക്യാൻസർ വരാവുന്ന ഒരു ഹൈ റിസ്ക് ഫാക്ടറാണ്. സോ ഒബേസ് ഉള്ള ആൾക്ക് നോർമൽ ആളിനേക്കാളും കൂടുതൽ ചാൻസ് ആണ് ക്യാൻസർ വരാൻ. സോ സെയിം നമ്മള് അതുകൊണ്ടാണ് നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ഡയറ്റ്, പിന്നെ അഡിക്റ്റീവ് ഹാബിറ്റ്സ് വിടുക. സോ ഇതൊക്കെ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ക്യാൻസറിനെ വെല്ലാൻ പറ്റും.
0: ഓക്കെ ഡോക്ടർ, പിന്നെ ഈ ഒരു രോഗം നമ്മുടെ സംസാരശേഷി അതുപോലെ ഭക്ഷണം വിഴുങ്ങാനുള്ള കഴിവ് ഇവയൊക്കെ ബാധിക്കുന്നുണ്ടോ?
1: അതെ, ശരിക്കും നമ്മൾ പറഞ്ഞതുപോലെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ വായ, നാവ് ഇതൊക്കെ നമ്മുടെ സ്പീച്ചിലും അല്ലെങ്കിൽ സ്വാലോവിംഗിലും മെയിൻ ഫങ്ഷൻ നടത്തുന്ന അവയവങ്ങളാണ്. സോ നമ്മൾ ഇതിന്റെ സർജറിയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു അത് ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൂടാതെ ഭക്ഷണം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് സർജറിയുടെ കൂടെ ചിലപ്പോൾ റേഡിയേഷൻ വേണ്ടി വരും, കീമോതെറാപ്പി വേണ്ടി വരും. ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്നാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. സോ ഇതൊക്കെ കുറെ സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അത് എങ്ങനെ ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ നമ്മൾ റീഹാബിലിറ്റേഷൻ ചെയ്യണം, സ്പീച്ച് ആൻഡ് സ്വാലോ റീഹാബിലിറ്റേഷൻ, അതുകൂടാതെ ഒക്യുപേഷണൽ തെറപ്പി, കുറെ ഫിസിയോതെറപ്പി, എക്സസൈസ്. ഇതൊക്കെ ഒരു ടീമായിട്ട് സർജനും പിന്നെ ഈ ഓക്സിലറി ബ്രാഞ്ചസും ഒരു ടീമായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പേഷ്യൻറ്റ്, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ പേഷ്യൻറ്റ് ട്രീറ്റ്മെന്റ് എടുത്ത പേഷ്യന്റിനെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം.
0: കൗൺസിലിംഗ് ഉണ്ടോ ഡോക്ടർ?
1: ഡെഫിനറ്റ്ലി, അത് നമ്മുടെ പ്രീ ട്രീറ്റ്മെന്റ് കൗൺസിലിംഗ് എന്നാ പറയാം. സോ ഏത് പേഷ്യന്റിന് ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ അവർ ഒരു ഡിപ്രഷനിലേക്ക്
0: പോകും.
1: സോ തീർച്ചയായിട്ടും നമ്മൾ അവർക്കും പിന്നെ അവരുടെ ഫാമിലിക്കും ഒരു സൈക്കോളജി സൈക്കോളജിക്കൽ കൗൺസിലിംഗ് തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്, എല്ലാ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാകേണ്ടതാണ്.
0: ഓക്കെ ഡോക്ടർ, നമ്മളെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ശ്രോതാക്കള്. അപ്പോ നമ്മളിത് കേൾക്കുന്ന സമയത്തൊക്കെ ഇതിനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങളുമുണ്ട്. അപ്പോ എന്താണ് ഡോക്ടർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കാനുള്ളത്?
1: നമ്മുടെ യൂത്തിന് അതൊരു വലിയ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടൊബാക്കോ സെസേഷൻ. അവരും നിർത്തുക, ആരൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും, അവരെ നിർത്താൻ പ്രേരിപ്പിക്കുക. ഇതുകൂടാതെ സെക്കൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഏർലി ഡയഗ്നോസിസ് സേവ്സ് ലൈഫ്. സോ ഏത് ഈ ഞാൻ ഡിസ്കസ് ചെയ്ത എല്ലാ രോഗലക്ഷണങ്ങളും കണ്ടുവരുമ്പോൾ ഏർലി സ്റ്റേജിൽ പോയിട്ട് നമ്മുടെ അടുത്തുള്ള ഡോക്ടറെ അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സോ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ക്യാൻസർ ബേർഡിനെ തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും.
0: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ദുശീലങ്ങളോട് നോ എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസും ഒരു മനസ്സും അല്ലേ, നമ്മൾ മദ്യപാനമായിക്കോട്ടെ ഈ സ്നേഹത്തോടെ ആരെങ്കിലും ഇതാണ് സ്നേഹം എന്ന് വിചാരിച്ച് നമ്മൾക്ക് മുന്നിൽ കൊണ്ടുവരുമ്പോൾ നോ എന്ന് പറയാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ അല്ലേ ഡോക്ടർ? ഓക്കെ, അപ്പോൾ ചെറിയൊരു വിഷയമല്ല നമ്മൾ ഇന്ന് എടുത്തത്. ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാലും ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഡോക്ടർ നമുക്ക് വേണ്ട അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു. താങ്ക് യു സോ മച്ച്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്ക്. ഇന്ന് മെഡിടോക്കിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഹെഡ് ആൻഡ് നെക്ക് സർജിക്കൽ ഓങ്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ ഗുരുകീർത്തി ബി. ഒപ്പം മെഡിടോക്കിൽ നിന്ന് വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്നത്തെ കരിയർ കോമ്പസിൽ ബിസിനസ് അനലിറ്റിക്സും തൊഴിൽ സാധ്യതകളും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ പ്രേം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ പ്രേം, MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ബിസിനസ് അനലിറ്റിക്സും തൊഴിൽ സാധ്യതകളും, അതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ബിസിനസ് അനലിറ്റിക്സ് പറഞ്ഞ ഒരു ഡൊമെയ്ൻ ഈ കാലത്ത് ഭയങ്കര ഒരു പ്രാധാന്യമുള്ള ഒരു ഏരിയ ആയിട്ടാണ് വളർന്നു വരുന്നത്. അതിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ബിസിനസ് അനലിറ്റിക്സ് എന്നത് സാധാരണ ഭാഷയിൽ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, സിമ്പിളായി പറഞ്ഞ, ലളിതമായി പറഞ്ഞ, ബിസിനസ് അനലിറ്റിക്സ് എന്നത് ഡാറ്റ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് അത് വരുന്നത്. ഇത് പല കമ്പനികൾക്കും പല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്കറിയാം ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റ് പോകുമ്പോൾ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ് വരുന്നു. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് എന്താണോ, നമുക്ക് ഇഷ്ടമുള്ള എന്താണോ, താല്പര്യമുള്ള എന്ത് പ്രൊഡക്റ്റ് ആണോ, അത് നമുക്ക് ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, അതായത് ഇപ്പം നമുക്കറിയാം ഒരു ഒരു ബിസിനസ്സിൽ ഏതൊരു ഡൊമെയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായാലും ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ലോൺ അപ്രൂവൽ, ഒരു ബാങ്കിൽ നമ്മൾ പോകുമ്പോൾ, ഒരു കസ്റ്റമറായിട്ട് പോകുമ്പോൾ കസ്റ്റമറിന് ഈ മാനേജർ, ബാങ്ക് മാനേജർ ലോൺ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നൊരു ആസ്പെക്ട്. അപ്പോൾ അതിൽ നമുക്കറിയാം സിബിൽ സ്കോർ എന്നുള്ളൊരു, അത് ഡാറ്റയാണ് ആക്ച്വലി. ഒരു പർട്ടിക്കുലർ കസ്റ്റമർ പ്രീവിയസ് നേരത്തെ എടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കുന്ന കറക്റ്റായിട്ടാണോ, അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ സിബിൽ സ്കോർ, നല്ല സിബിൽ സ്കോർ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു ലോൺ, പുതിയ ലോൺ അപ്രൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി മാനേജർ തീരുമാനമെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു, ഇതെല്ലാം ഡാറ്റയുടെ ഒരു, ഈ കസ്റ്റമറിൻ്റെ ഒരു എക്സാമ്പിൾ ആയാലും ഡാറ്റയെക്കുറിച്ചാണ് അത് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നമ്മൾ വാങ്ങിച്ച പ്രൊഡക്ട്സിൻ്റെ എന്താണോ അതിനെ കുറിച്ചിട്ട്, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കസ്റ്റമറിന് പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ലോൺ അപ്രൂവ് ചെയ്യുന്നൊരു കേസായാലും അത് ബാങ്ക് മാനേജറിന് പ്രീവിയസ് ഡാറ്റ നോക്കിയിട്ട് അത് അപ്രൂവൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു ആസ്പെക്റ്റ് ആണ് ഈ ഡാറ്റ എന്നുള്ളൊരു. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള രണ്ട് എക്സാമ്പിൾസ് അതായിട്ട് നമുക്ക് കരുതാൻ പറ്റും. ഇതേപോലെ വേറൊരു ചോദ്യമാണ്, ഇന്ന് എന്തുകൊണ്ടാണ് ബിസിനസ് അനലിറ്റിക്സ് ഇത്രയും പ്രാധാന്യമുള്ളതായി തീരുന്നത്? നമുക്കറിയാം ഈ സംസാരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഡിജിറ്റലൈസേഷൻ എന്നുള്ളൊരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അല്ലേ. എല്ലാ കമ്പനികളും കോമ്പറ്റീഷനിൽ, മത്സരങ്ങളിലുണ്ട്. അപ്പോൾ അതിൽ പലതും ഫാക്ട് ബേസ്ഡ് അല്ലെങ്കിൽ ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു, എല്ലാ കമ്പനികൾക്കും അത് ഫോളോ ചെയ്യേണ്ടത് ഒരു മസ്റ്റായി വന്നിരിക്കുകയാണ്. പിന്നെ ടെക്നോളജി

ഡാറ്റ ജനറേറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് കാരണം ഇന്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡാറ്റ ഇപ്പം അവൈലബിൾ ആണ്. അല്ലെ, പണ്ട് കാലത്ത് നമുക്ക് ഇൻഫർമേഷനിലെ ഡാറ്റ കിട്ടാൻ പാടാണെങ്കിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇൻഫർമേഷനിലെ ഡാറ്റ കിട്ടാൻ എളുപ്പമാണ്. ഇൻ ദ സെൻസ് ഇഷ്ടംപോലെ ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്, ബിഗ് ഡാറ്റ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് വേണ്ട ഡാറ്റ നമുക്ക് കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര ഒരു പാട് പിടിച്ചൊരു കാര്യമായിട്ട് ഇപ്പം മാറുന്നുണ്ട്. അതേപോലെ പല ഇൻഡസ്ട്രീസിലും ഇതേപോലെ ഈ ബിസിനസ് അനലിറ്റിക്സ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയാൽ പോലും, അല്ലെങ്കിൽ ബാങ്കിങ് ടൂറിസം റിലേറ്റഡ്, ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡെസ്റ്റിനേഷനിലോട്ട് ട്രാവൽ ചെയ്യണം, അപ്പോൾ ഏതാണ് ബെസ്റ്റ് റിസോർട്ട് അല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇതെല്ലാം ഇതിൽ ടൂറിസം ഇൻഡസ്ട്രിയിലായാലും സർവീസ് ആയാലും മാനുഫാക്ചറിങ് ആയാലും അതേപോലെ റീറ്റെയിൽ, ഇപ്പം പറഞ്ഞ ഓൺലൈൻ റീറ്റെയിൽ ഇ കൊമേഴ്സിനെ പോലെ വെബ്സൈറ്റുകൾ, ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ റീറ്റെയിലാണ്, ഇ ടെയിലിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ്, ഇപ്പോൾ നമ്മളൊരു റൂട്ട് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുക, ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഗൂഗിൾ മാപ്പ് പോലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ പല ഇതിൽ നമുക്ക് ട്രാവൽ ചെയ്യണം, അപ്പോൾ ഏതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്ന ഡാറ്റയുടെ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ബിഗ് ഡാറ്റ എന്ന് പറയും. എല്ലാം ഒരു ഡാറ്റ ഈസ് എ ന്യൂ ഓയിൽ അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ആശയം വെച്ചിട്ടാണ് ഈ ഒരു ബിസിനസ് അനലിറ്റിക്സ് എന്നൊരു ഡൊമൈനിൽ ഇത്രയും പ്രാധാന്യം ഉള്ളത്. പിന്നെ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഇപ്പോൾ എം ബി എയിൽ ബിസിനസ് അനലിറ്റിക്സ് സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്താണ് ഗുണങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ പലരും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻസ് തന്നെ പല നമ്മളോട് ചോദിക്കുമ്പോൾ പോലും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഈ ബിസിനസ് അനലിറ്റിക്സ് എം ബി എയിൽ എങ്ങനെ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബിസിനസ് അനലിറ്റിക്സ് എന്നുള്ളൊരു സ്പെഷ്യലൈസേഷൻ എം ബി എയിൽ എങ്ങനെ അത് നമുക്ക് ഗുണമായിട്ട് തീരും എന്നുള്ളത്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എം ബി എ മാനേജ്മെന്റ് സ്റ്റഡീസ് മാത്രമല്ല ടെക്നോളജിയിലും ഒരു നമുക്കൊരു അപ്പർ ഹാൻഡ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്ലസ് ടെക്നോളജി എന്നുള്ളൊരു ഡൊമൈനിലോട്ട് നമുക്ക് രണ്ടും ഇത് കൊളാബറേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം അതിൽ വരുന്നുണ്ട്, ബിസിനസ് അനലിറ്റിക്സ് സ്പെഷ്യലൈസേഷൻ എം ബി എ എന്ന് പറയുമ്പോൾ. പിന്നെ അതേപോലെ അനലിറ്റിക്കൽ തിങ്കിങ് എന്നുള്ളത്, ഒരു ഡാറ്റയെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ആ ഡാറ്റ ഉപയോഗിച്ച് നമുക്കൊരു ബിസിനസ്സിൽ അല്ലെങ്കിൽ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ ഈ ഡാറ്റ അനലൈസ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി അതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ്, ഒരു പെട്ടെന്ന് തന്നെ ഒരു വിത്തിൻ ഷോർട്ട് ടൈം ആയപ്പോലും പെട്ടെന്ന് തന്നെ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു എൻവയൺമെന്റ് വരുമ്പോൾ, അല്ല അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിനൊരു സ്കിൽ സെറ്റ് അതിനൊരു പോസിബിലിറ്റിയും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സ്പെഷ്യലൈസേഷനെ മാറുന്നുണ്ട്, അല്ലെ, ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യലൈസേഷൻ ഹൈലി ഡിമാൻഡഡ് ആണ്. പിന്നെ കരിയറിൻ്റെ കേസായാലും ഫ്യൂച്ചറായിട്ടുള്ള തൊഴിൽ പരമായ സാഹചര്യങ്ങൾ നോക്കിയാൽ പോലും ഏറ്റവും കൂടുതൽ കരിയർ റെഡിനെസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ റെഡി കരിയർ ഓപ്പർച്യൂണിറ്റീസും പോസിബിലിറ്റി ഉള്ളൊരു മേഖലയാണ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ഇത് തന്നെ നമ്മൾക്കറിയാം, വലിയ ഡാറ്റയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരേണ്ടത്, അല്ലെ, പലപ്പോഴും നമുക്ക് ഇഷ്ടംപോലെ ഡാറ്റ ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പം അതിൽ കുറേ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കോംപ്ലക്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനെ കുറിച്ചുള്ള നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബിസിനസ് അനലിറ്റിക്സ് ഏരിയയിൽ. അപ്പം അതിലൊരു എക്സൽ, MS Excel പോലുള്ള ടൂള് നമുക്കറിയാം, സ്കൂൾ തൊട്ടേ നമ്മൾ കണ്ടുവരുന്നൊരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെ, MS Excel, MS Office എന്ന് പറഞ്ഞൊരു ഫാമിലിയിൽ നിന്ന് വരുന്നൊരു സോഫ്റ്റ്വെയർ ആണ് MS Excel എന്നുള്ളത്. അപ്പോൾ MS Excel തൊട്ട് ആ ഒരു എക്സൽ യൂസ് ചെയ്ത് എങ്ങനെ ഡാറ്റ അനലൈസ് ചെയ്യാന്നുള്ളൊരു പോസിബിലിറ്റി തൊട്ട് പൈത്തൺ പോലുള്ള പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൂൾസ് യൂസ് ചെയ്ത് ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റുഡൻസ് പൊതുവെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബിസിനസ് അനലിറ്റിക്സ് കോഡിംഗ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. കോഡിംഗ്, അതായത് പ്രോഗ്രാമിംഗ് വെച്ചിട്ടാണോ അത് പഠിച്ചാൽ മാത്രമേ എനിക്ക് ബിസിനസ് അനലിറ്റിക്സിൽ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കോഡിംഗ് എന്നുള്ളത് നമുക്കറിയാം, ഇക്കാലത്ത് ജനറേറ്റീവ് AI പോലുള്ളൊരു ടൂൾസ് ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്ന ഈ കാലത്ത് കോഡിംഗ് എന്നുള്ളത് വലിയൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കോഡിംഗ് അല്ലെ ഡെവലപ്മെന്റ് നോളേജ് ഉണ്ടെങ്കിൽ അത് മതിയാവും ഈ
ഒരു ബിസിനസ് അനലിറ്റിക്സ് എന്നുള്ള ഡൊമൈനിൽ നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കറിയാം എം ബി എ പോലുള്ള അല്ലെങ്കിൽ ബിസിനസ് അനലിറ്റിക്സ് വിത്ത് എം ബി എ എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഇപ്പോൾ നമുക്ക് വേണ്ട പാസ് ഔട്ട് ആവുമ്പോൾ ഒരു അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ് ഔട്ട് ആവുമ്പോൾ ഇൻഡസ്ട്രി റെഡി ആയിരിക്കണം. അല്ല ഈ ഒരു കുട്ടിക്ക് ഈ ഒരു ഡാറ്റ ഒരു സിമ്പിളായിട്ട് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ

0: അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയ എന്ന് വേണം അതൊരു പെർസ്പെക്റ്റീവ് ആ ഒരു അപ്രോച്ച് ആയിരിക്കണം. പിന്നെ കൂടുതലായിട്ട് നമുക്ക് ബിസിനസിനെ കുറിച്ചുള്ള അവബോധം അല്ലെങ്കിൽ ബിസിനസ് എന്താണ് ഉള്ള അണ്ടർസ്റ്റാൻഡിങ് അത് വളരെ പ്രധാനമാണ്. പിന്നെ ഇതെല്ലാം നമുക്ക് അറിയാം, ഈ ഡാറ്റ എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ഡാറ്റ ഒക്കെ വെച്ച് നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നതിനാണ് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും. അല്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് കുറവാണ്, സെയിൽസ് ലോ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സെയിൽസ് ലോ? ഈ ഒരു സെയിൽസ് ലോ ആണെന്ന് പറയുമ്പോൾ അതൊരു ബിസിനസ് പ്രോബ്ലമാണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോബ്ലം എങ്ങനെ എനിക്ക് ഈ ഒരു ഡാറ്റ ഉപയോഗിച്ച് എങ്ങനെ അത് കണ്ടെത്താൻ പറ്റും, എവിടെയാണ് ഈ പ്രോബ്ലം, ഓക്കെ എന്തൊക്കെ സൊല്യൂഷൻ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഇങ്ങനത്തെ ഒരു തിങ്കിങ് പ്രോസസ് ഒന്ന് അനലിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡിസിഷൻ മേക്കിങ്ങിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഡാറ്റയുടെ ഒരു യൂസേജ് അല്ലെങ്കിൽ അനലിറ്റിക്സിന്റെ ഒരു ആപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പല ടൂൾസ് നമുക്ക് സോഫ്റ്റ്വെയർ ടൂൾസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിൽ എക്സൽ തൊട്ടുള്ള അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ എക്സൽ തൊട്ട് നമുക്ക് സിമ്പിളായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പല സോഫ്റ്റ്വെയർസ് നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഈ മേഖലയിൽ ബിസിനസ് അനലിറ്റിക്സ് ഏരിയയിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും തൊഴിലവസരങ്ങൾ ഉള്ളതെന്ന് ഇപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പല ഏരിയാസിൽ നമുക്കത് പോസിബിൾ ഉണ്ട്. ജനറലായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീങ് എ ബിസിനസ് അനലിറ്റിക്സിൽ ഒരു ബിസിനസ് അനലിസ്റ്റ് പറയും, ഓക്കെ ദാറ്റ് ഇസ് എ ജനറൽ ഒരു ജനറലായിട്ടുള്ളൊരു ഡൊമൈൻ അതാണ്. ഒരു ബിസിനസ്സിൽ കസ്റ്റമറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ സംസാരിക്കുകയാണ്, കസ്റ്റമർ അയാളുടെ പ്രോബ്ലംസ് പറയും അല്ലെ, അയാൾ ബിസിനസ് ഫേസ് ചെയ്യുന്ന എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആസ് എ എം ബി എ അല്ലെ ഇൻ ബിസിനസ് അനലിറ്റിക്സ് പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ കരിയറിൽ അത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി കസ്റ്റമറിന് എന്താണ് പ്രോബ്ലം അല്ലേ, ഈ ഒരു ബിസിനസ് എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു ഡാറ്റ എങ്ങനെ ഇപ്പോൾ സെയിൽസ് ലോ ആണ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആ ഒരു കമ്പനിയിൽ കൂടെ നിൽക്കുന്നില്ല, കസ്റ്റമർ കൊഴിഞ്ഞു പോകുന്നു, അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഈ ഇഷ്യൂ ആണ് നമ്മൾ സംസാരിക്കുന്നത്, ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ജനറലായിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കാനും ഈ ഡാറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടൊക്കെ ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വൈസ് കൊടുക്കാനുള്ളൊരു പോസിബിലിറ്റി. പിന്നെ നമുക്കറിയാം ഈ എം ബി എ ഇപ്പോൾ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുമ്പോഴും ഓരോരുത്തർക്കും പല ടേസ്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് എച്ച് ആറിൽ വർക്ക് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം. അവിടെ നമുക്ക് ഈ ബിസിനസ് അനലിറ്റിക്സിന്റെ അപ്ലിക്കേഷൻ കൊണ്ടുവരാൻ പറ്റും. അത് എച്ച് ആർ അനലിസ്റ്റ് മറ്റൊരു പ്രൊഫൈലാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ ഇത്രയും എംപ്ലോയീസ് കൊഴിഞ്ഞു പോവും അല്ലെങ്കിൽ അവർക്ക് റെസിഗ്നേഷൻ ഇടാൻ ചാൻസ് ഉണ്ട് എന്നവരറിയാൻ പറ്റും. ഓക്കെ ഒരു പർട്ടിക്കുലർ എംപ്ലോയി പ്രൊഡക്റ്റീവ് അല്ല അല്ലെങ്കിൽ നന്നായി വർക്ക് ചെയ്യുന്നില്ല, എറേഴ്സ് വരുന്നു വർക്കിൽ, അപ്പൊ എന്തുകൊണ്ടാണ് അത് വരുന്നത്, അപ്പൊ അങ്ങനെയൊക്കെ കണ്ടെത്താനൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടായില്ല. അപ്പൊ ആബ്സെന്റീസം എച്ച് ആറിലെ ഒരു ഇതാണ്, എംപ്ലോയി ആബ്സെന്റീസം, എംപ്ലോയി ആബ്സെന്റ് ആണ് അല്ലെങ്കിൽ റെഗുലറായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നില്ല, കമ്പനി വരുന്നില്ല, അപ്പൊ അത് എന്തുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനത്തെ പല പ്രോബ്ലംസ് ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ബീങ് എച്ച് ആർ അനലിസ്റ്റ് കൊണ്ട് ഒരു പ്രൊഫൈൽ ഉണ്ട്, എച്ച് ആർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതല്ല എനിക്ക് മാർക്കറ്റ് റിസർച്ച് അല്ലെങ്കിൽ എം ആർ എന്ന് പറയും മാർക്കറ്റ് റിസർച്ച് ആണെങ്കിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ എന്താണ്, ഈ മാർക്കറ്റിൽ നടക്കുന്ന കോമ്പറ്റീഷൻ്റെ ഡാറ്റ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ഡിമാൻഡ്, ഒക്കെ ഞാനൊരു പ്രൊഡക്റ്റോ സർവീസോ വിൽക്കുന്നു അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഈ പ്രൊഡക്റ്റിനോ സർവീസിനോ ഡിമാൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഒരു പർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ ടേസ്റ്റ് അല്ലേ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനുള്ളത്. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് എം ആർ അനലിസ്റ്റ് അതും നമ്മൾ സംസാരിക്കുന്ന ഡാറ്റയെ കുറിച്ച് തന്നെയാണ്, ഡാറ്റ അനാലിസിസിനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ ഇതിൽ ഡിഫറൻസ് വരുന്നത് ആ ഡാറ്റ എന്ന് പറയുന്നത് ഡിമാൻഡ് ആയിരിക്കാം, കസ്റ്റമറിൻ്റെ ഡിമാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആയിരിക്കാം, മത്സരം കമ്പനികൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഡാറ്റ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. വേറൊരു ഡൊമൈനാണ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഫിനാൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കിങ് ഇൻഷുറൻസ് പോലുള്ള മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ കൂടുതൽ നമ്പേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ളത് അതും ബിസിനസ് അനലിറ്റിക്സിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഡൊമൈനാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞൊരു തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചൊരു എക്സാമ്പിളാണ് ഈ ലോൺ കൊടുക്കുന്ന കാര്യം അല്ലേ. അപ്പോൾ അത് ലോൺ കൊടുക്കണോ വേണ്ടോ ഡിസിഷൻ എസ് ഒ നോ ഡിസിഷനാണ് ഒരു ബാങ്ക് മാനേജറിന് എടുക്കേണ്ടത്. അപ്പോൾ അത് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആ കസ്റ്റമറിന് എങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ആളുടെ ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറയും, നേരത്തെ ആളുടെ ലോൺ എടുത്തത് കറക്റ്റായിട്ട് ആൾ തിരിച്ചടച്ചിട്ടുണ്ടോ, അപ്പോൾ അങ്ങനത്തെ ഡിഫോൾട്ടേഴ്സാണ് ആൾ കറക്റ്റായിട്ട് തിരിച്ചടച്ചിട്ടില്ലേ, അപ്പോൾ അങ്ങനത്തെ ഡാറ്റ എടുത്തിട്ട് ഒരു സ്കോർ ജനറേറ്റ് ചെയ്യുക അല്ലെ, സിബിൽ സ്കോർ എന്ന് പറഞ്ഞ സ്കോർ. അപ്പം അത് വെച്ചിട്ട് ഇത് കൊടുക്കുക. ഇതേ കൺസെപ്റ്റ് തന്നെ ഇൻഷുറൻസിൽ കൊണ്ടുവരാൻ പറ്റും. അതായത് ഇൻഷുറൻസ് ക്ലെയിം വന്നു, അപ്പോൾ അത് ഇൻഷുറൻസ് ക്ലെയിം അപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ എത്ര അപ്രൂവ് ചെയ്യാം. അപ്പം അങ്ങനത്തെ ഇതെല്ലാം ഡിസിഷൻസാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. അപ്പം ഇതെല്ലാം നമ്മൾ പറയുന്നത് ഡാറ്റ വെച്ചിട്ട് തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾ ഫിനാൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബാങ്കിങ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ പറയുമ്പോൾ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആണ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നുള്ളൊരു പ്രൊഫൈലുണ്ട്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരിയർ കോമ്പസ് ആണ്. ബിസിനസ് അനലറ്റിക്സും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് ബിസിനസ് അനലറ്റിക്സും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തെ കുറിച്ചാണ്. ഇനി ഒരു ബ്രേക്കിന് ശേഷം ബാക്കി വിശദ വിവരങ്ങളിലേക്ക് വരാം.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരിയർ കോമ്പസ്. ബിസിനസ് അനലിറ്റിക്സും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാക്ഫാസ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ പ്രേം. ഇനി ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം.
2: അതെല്ലാം മാനുഫാക്ചറിംഗിലാണ് എനിക്ക് താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിന് താല്പര്യമെങ്കിൽ ഓപ്പറേഷൻസ് അനലിസ്റ്റ് വേണ്ടൊരു, അതും ബിസിനസ് അനലിറ്റിക്സിന്റെ ഒരു ബ്രാഞ്ചാണ്, സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചാണ് ഓപ്പറേഷൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കമ്പനി മാനുഫാക്ചർ ചെയ്തു പല പ്രൊഡക്ട്സ്, അതിനെ ഡെലിവർ ചെയ്യണം ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലോട്ട് ഡെലിവർ ചെയ്യണം. അപ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ ഏതാണ് ബെസ്റ്റ് റൂട്ട്, എനിക്ക് 5 കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യണം, അപ്പോൾ അത് 5 കസ്റ്റമേഴ്സ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് എൻ്റെ ബെസ്റ്റ് റൂട്ട്. അപ്പോൾ അങ്ങനത്തെ റൂട്ട് ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ ഞാൻ പറയും. അതിൻ്റെ ഒരു പേപ്പറും ഇവർ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ MBA തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ മാനേജ്മെന്റ് സയൻസ് പറഞ്ഞൊരു ഒരു പേപ്പറുണ്ട്. അപ്പോൾ അതിലായാലും ഇവർ പ്രോബ്ലം സോൾവിങ് പെൻ ആൻഡ് പേപ്പറിൽ അവർ കുട്ടികൾ പഠിക്കുന്നതാണ്. പക്ഷേ ഈ ഓപ്പറേഷൻ അനലിസ്റ്റ് പറയുമ്പോൾ നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൽ ഈ ഡാറ്റയെ മാപ്പ് ചെയ്തുകൊണ്ട് അത് വെച്ചിട്ട് ഈ റൂട്ട് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി. പിന്നെ നമുക്കത് മാർക്കറ്റിംഗ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവാം. അപ്പോൾ അവർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞ ഡൊമൈൻ, അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ഈ സോഷ്യൽ മീഡിയ വന്ന കാലം തൊട്ട് നമ്മൾ കാണുന്നത് ഇതാണ്. ഇപ്പോൾ AI വന്നപ്പോൾ ഒന്നും കൂടെ അത് ഒന്ന് ബൂസ്റ്റ് ആയി അല്ലേ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞ ഡൊമൈൻ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ബിസിനസ് അനലിറ്റിക്സിൽ കരിയറായിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെടുന്ന മേഖലയിൽ കരിയറായിട്ട് ജോബായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു മേഖലകളാണ്. പിന്നെ ഇൻഡസ്ട്രീസ് എടുക്കുകയാണെങ്കിൽ IT, ഇൻഫർമേഷൻ ടെക്നോളജി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാങ്കിങ് ആയാലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ സ്മാർട്ട് വാച്ച് നമ്മൾ കെട്ടാറുണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ നമ്മുടെ പല ഡാറ്റ നമുക്ക് എടുക്കുന്നുണ്ടല്ലോ അല്ലേ. നമ്മുടെ സ്ലീപ്പ് ഡാറ്റ, അത് കെട്ടി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് എങ്ങനെയുണ്ട്, നമ്മുടെ സ്ലീപ്പ് ഗുഡ് ആണോ, ഉറക്കം ശരിയാണോ, അല്ലെങ്കിൽ ഉറക്കം ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഡാറ്റ എന്താണ്, ഉറങ്ങുമ്പോൾ നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് ബീറ്റ് എത്രയാണ്, അതനുസരിച്ചുള്ള ഇൻ്റർപ്രിറ്റേഷൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡെയിലി ആയിട്ട് നമുക്ക് കാണുന്നതാണ്. അപ്പോൾ ഇത് തന്നെ ഒരു പേഷ്യൻ്റ് ഒക്കെ, പേഷ്യൻ്റ് അല്ലെങ്കിൽ ഈ സെൻസർ ബേസ്ഡ് ഡാറ്റയാണിത്. ഈ ഹെൽത്ത് കെയറിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് മോണിറ്ററിങ് അല്ലെങ്കിൽ വൈറ്റൽസ്, ബോഡിയുടെ പല വൈറ്റൽസ് മോണിറ്റർ ചെയ്യാനൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ടെയിലിംഗ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ട് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ കസ്റ്റമർ റിട്ടൻഷൻ, അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങൾക്കും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയും. ഓപ്പറേഷൻസ് സ്പെഷ്യലൈസേഷൻ എടുക്കുന്ന കുട്ടികൾ കൂടുതലായിട്ട് ഇത് പഠിക്കും. പിന്നെ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏതാണ് ബെസ്റ്റ് ടൂറിസം പ്രൊഡക്റ്റ് ഒക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ടൂറിസം പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് FMCG, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, അതായത് നമ്മൾ പേസ്റ്റ് അല്ലെങ്കിൽ സൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഏത് ഒരു പർട്ടിക്കുലർ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ബ്രാൻഡ്, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള സോപ്പ് അല്ലെങ്കിൽ ടൂത്ത്പേസ്റ്റ് ഓക്കെ. അപ്പോൾ അവർക്ക് ആ ഒരു ഡിസിഷൻ എടുക്കണം, എപ്പോഴാണ് ഇത് റീസ്റ്റോക്ക് ചെയ്യേണ്ടത്, ഓക്കെ, ഏത് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതാണ്. അപ്പോൾ എനിക്ക് കസ്റ്റമർ വരുമ്പോൾ ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ഇത് മെർക്കൻഡൈസിംഗ് എന്ന് പറയും, മെർക്കൻഡൈസർ എന്ന് പറഞ്ഞൊരു റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ്. ഫിസിക്കലായിട്ടുള്ള ഞാൻ സംസാരിക്കുന്നത്, അതായത് ഫിസിക്കലി നമ്മളൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് പോയി നോക്കുന്ന പ്രൊഡക്റ്റ്, ഇപ്പോൾ കാർട്ടും ഷോപ്പിംഗ് കാർട്ടൊക്കെ തള്ളിപ്പിടിച്ച് പോയിട്ട് ആ പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ഡിസാറ്റിസ്ഫൈ ആവും അല്ലെ, കസ്റ്റമർ അൺഹാപ്പി ആവും, ആ സ്റ്റോക്ക് അവിടെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. അത് മൾട്ടി പല പ്രൊഡക്ട്സും ഡീൽ ചെയ്യുന്ന ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഈ ഒരു കാര്യം എങ്ങനെ ഡീൽ ചെയ്യാം. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ് സ്റ്റോക്ക് റീപ്ലനിഷ്മെന്റ് എന്നാണ് ഇനി പറയുന്നത്. അതേപോലെ വേറൊരു ബിഗ് ക്വസ്റ്റ്യൻ അല്ലെ, വലിയൊരു ചോദ്യമാണ് ഈ കുട്ടികൾക്ക്, ബിസിനസ് അനലിറ്റിക്സ് സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാലറി പാക്കേജ് എങ്ങനെയുണ്ട്, അല്ലെ എനിക്ക് ജോലി കിട്ടി ഓഫ് കോഴ്സ്, പക്ഷേ എനിക്ക് സാലറി പാക്കേജ് എങ്ങനെയുണ്ടെന്ന്. ഇത് ഒരു റിയാലിറ്റിയാണ്. അതായത് ഇപ്പോൾ ബിസിനസ് അനലിസ്റ്റ് എന്നുള്ളൊരു ഡൊമൈനിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടാലൻസ് ഞാൻ കിട്ടാൻ, കമ്പനികൾക്ക് ഇപ്പോൾ കിട്ടാൻ ഭയങ്കര പാടാണെന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയിൽ ജോബ് വേക്കൻസീസ് ഉണ്ട്, പക്ഷെ അത് ഫില്ല് ചെയ്യാനുള്ള ടാലൻസ് തന്നെ കിട്ടാൻ ഭയങ്കര പാടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രഷർ ലെവൽ എൻട്രി തന്നെ നല്ല പാക്കേജ് കിട്ടുന്ന ഒരു ഡൊമൈനാണ്, ഒരു ജോബ് അല്ലെങ്കിൽ ഒരു കരിയർ ഏരിയയാണ് ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇത് നമ്മുടെ സ്കിൽ ബേസ്ഡ് ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു ഏരിയയാണ് ബിസിനസ് അനലിറ്റിക്സ്. അതായത് ഇപ്പോൾ നമ്മൾ അനലിറ്റിക്കൽ തിങ്കിങ്, നമ്മൾ ഓരോ ദിവസം പല ഡാറ്റ അനലൈസ് ചെയ്യായിരിക്കും അല്ലേ, അപ്പോൾ നമ്മുടെ ഒരു സ്കില്ല് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. അപ്പോൾ വലിയൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാലും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ എനിക്ക് അത് അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കിട്ടിയ ഡാറ്റ ഇൻഫർമേഷൻ എനിക്ക് എങ്ങനെ അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ നമ്മൾ ഡെയിലി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ സ്കില്ല് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും അല്ലേ. അപ്പോൾ സ്കിൽ ബേസ്ഡ് ഗ്രോത്ത്, അപ്പോൾ സ്കിൽ ഇമ്പ്രൂവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഡിമാൻഡ് വരും, കരിയറിലായാൽ പോലും നമുക്ക് ആ ഒരു ഇത്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസും കൂട്ടത്തിൽ തന്നെ കൂടുന്നതാണ് അല്ലേ, സ്കില്ലും എക്സ്പീരിയൻസും. അപ്പം അങ്ങനെ ഒരു ഏരിയ സഹായിക്കുന്ന ഒരു ഇതാണ്, ഡൊമെയിനാണ് ഈ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. തന്നെയല്ല, ഇത് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഈ ബിസിനസ് അനലിറ്റിക്സിന് ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് എച്ച് ആർ അനലിസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏത് ഏരിയ ആയാലും ഇന്റർനാഷണൽ ലെവലായാലും നമുക്ക് വലിയ ഡിമാൻഡുള്ളൊരു ഒരു ജോബ് മേഖലയാണ് ഈ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ കൂട്ടത്തിൽ തന്നെ പഠിക്കുമ്പോൾ തന്നെ ഇന്റേൺഷിപ്സ് പല ഓപ്പർച്യൂണിറ്റീസ് വരും, അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസ് ഈ ബിസിനസ് അനലിസ്റ്റ് അനലിറ്റിക്സ് പോലുള്ള കോഴ്സസുകൾ നമ്മൾ പാരലായിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ റെസ്യൂമിൽ അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ പല സർട്ടിഫിക്കേഷൻസ്, ഇപ്പോൾ IBM പോലുള്ള കമ്പനികളുടെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാരലലി സ്റ്റുഡൻ്റ് ആയപ്പോലും അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്പനി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴും പാരലായിട്ട് ഇത് ചെയ്യുന്നത് അനുയോജ്യമായിരിക്കും. പിന്നെ ഒരു ചോദ്യം കുട്ടികൾ ചോദിക്കാതുള്ളതാണ്, അതായത് MBA ബിസിനസ് അനലിറ്റിക്സ് സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കേണ്ടത് ഏതൊക്കെ ഏരിയ എന്ന് വന്ന ആൾക്കാരാണ്. അതായത് ഇപ്പം ഞാൻ പഠിച്ച സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ്, അപ്പോൾ എനിക്കിത് അനലിറ്റിക്സ് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഞാൻ എനിക്കത് തിരഞ്ഞെടുക്കാൻ പറ്റുമോ. അപ്പോൾ അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് വേണം, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് ഒരിക്കലും നമുക്ക് ഈ ഒരു ബിസിനസ് അനലിറ്റിക്സിൽ പറയാൻ പറ്റില്ല. പ്യുവർലി ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത്, അതായത് ഇപ്പോൾ ഡാറ്റ അല്ലെങ്കിൽ ടെക്നോളജിയിൽ എനിക്കൊരു ഇഷ്ടം, അതിൽ എക്സല് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കത് പഠിക്കണം കൂടുതൽ എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇത് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ്, എനിക്ക് തോന്നുകയാണ് ഒരു സ്റ്റുഡൻറ്റിനൊക്കെ എനിക്ക് കുറച്ച് ലോജിക്കൽ തിങ്കിങ് കേപ്പബിലിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ എനിക്കറിയാം എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെ ഒരു സ്കിൽ എനിക്കുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പുസ്തകം നോക്കി നോക്കാതിയേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ഥിരമായി കളിക്കുന്ന സ്പോർട്സ് ആവായിരിക്കാം, ചിലപ്പോൾ ഞാൻ ഫുട്ബോൾ ഞാൻ കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കറിയാം പല സ്പോർട്സിലായാൽ പോലും അവർ വീഡിയോ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഏരിയയിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രമേ അല്ലെങ്കിൽ കാറ്റഗറിക്ക് മാത്രമേ ബിസിനസ് അനലിറ്റിക്സിൽ എക്സൽ ചെയ്യാൻ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് കൊമേഴ്സ് ആയാൽ പോലും, മാനേജ്മെൻ്റ് ആയാൽ പോലും, അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയ കുട്ടികളായാൽ പോലും ഈ ബിസിനസ് അനലിറ്റിക്സ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു ഏരിയയാണ്. വേറൊരു ചോദ്യം പൊതുവെ ചോദിക്കാറുള്ളത്, MBA പ്രോഗ്രാമിൽ ബിസിനസ് അനലിറ്റിക്സിൽ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പോഷർ, അല്ല നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പല സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ അത് എങ്ങനെ എനിക്ക് പഠിക്കാം, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഈ ഒരു ബിസിനസ് അനലിറ്റിക്സ് സ്പെഷ്യലൈസേഷൻ ആയാൽ പോലും അതിൽ കുട്ടികൾ പല ലൈവ് പ്രൊജക്ട്സ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കമ്പനിയിൽ പോയി ഒരു കസ്റ്റമറിൻ്റെ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു സർവേ ആണെങ്കിൽ, അപ്പോൾ അത് പല ചോദ്യങ്ങളും ചോദിക്കേണ്ടി വരും. ലൈവ് ബിസിനസ് അനലിറ്റിക്സ് പൊതുവെ പറയാറുള്ളത് ആസ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ എന്നാണ്. അപ്പോൾ ഡാറ്റ അവിടെ ഉണ്ട്, പക്ഷെ നമ്മളെ കറക്റ്റ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡാറ്റ കിട്ടും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ പല ലൈവ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈവൻ നമ്മുടെ കുട്ടികളായപ്പോലും അതിൽ താല്പര്യത്തോടുകൂടി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ, ഇപ്പോൾ നമുക്കറിയാം പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ പുറത്ത് എന്താ നടക്കുന്നത്, ജോബ് മാർക്കറ്റിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നുള്ളൊരു നോളജ് എന്തായാലും ഉണ്ടാവണം. അപ്പോൾ അത് കുട്ടികൾ നീ ആ കമ്പനിയിൽ പോയി, അല്ലെങ്കിൽ ആ ഒരു പട്ടികയിലെ കമ്പനി പ്രൊഫഷണൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, അതേപോലെ കമ്പനി പ്രൊഫഷണൽസ് നമ്മുടെ ക്യാമ്പസിൽ വന്നിട്ട് ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ ഓപ്പർച്യൂണിറ്റീസ് വഴി ഒരു സ്കില്ല് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ വർക്ക്ഷോപ്പ്, ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പ്, ഇപ്പം നമ്മളായപ്പോലും കുട്ടികൾക്ക് MBA കേസ് പറയുകയാണെങ്കിൽ തേർഡ് സെമസ്റ്ററിൽ അവർക്ക് ജനറലായി കുട്ടികൾക്ക് പഠിക്കേണ്ട ഒരു ബിസിനസ് അനലിറ്റിക്സ് വന്നിട്ടൊരു ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പം അത് തന്നെ അവർ പല പ്രാക്ടിക്കലായിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഡാറ്റ അനലൈസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ബിസിനസ് സ്പെഷ്യലൈസേഷൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൈത്തൺ പോലുള്ള ബേസിക്സ് ആയിട്ടുള്ള ഒരു പൈത്തൺ എങ്ങനെ നമുക്ക് ഇപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ പല കുട്ടികളും പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടികൾ ഇത് പേടിയോടുകൂടിയാണ് കാണുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള എന്താണ് ഈ പൈത്തൺ എന്നുള്ളത്, അതെങ്ങനെ അത് കോഡ് ചെയ്യാം, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ബിസിനസ്സിൽ അത് സോൾവ് ചെയ്യാൻ പറ്റും, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഡൊമൈനിൽ അങ്ങനത്തെ സബ്ജക്ട്സും കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ എ ഐയുടെ ഏരിയ ആയാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പല ഡൊമൈൻസ് ഉണ്ടല്ലോ, പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു സ്പെഷ്യലൈസേഷൻ വഴി കുട്ടികൾക്ക് ഒരു എക്സ്പോഷർ ആയിട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇന്റേൺഷിപ്പ് ഇപ്പോൾ പല കുട്ടികളും കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. 2 മാസം ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി അക്കാഡമിക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ പല കുട്ടികളും ഇൻട്രസ്റ്റോടുകൂടി തന്നെ പാരലായിട്ട് തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയായാലും അല്ലെങ്കിൽ പെയ്ഡ് ആയാലും അല്ലാതെ അൺപെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് ആയപ്പോലും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കേസ് സ്റ്റഡി, പല കമ്പനീസിന്റെ സിറ്റുവേഷൻസ് ഓൾറെഡി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ കേസ് സ്റ്റഡി അനാലിസിസ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ പല കേസ് സ്റ്റഡി ഡിസ്കഷൻസ് വഴി കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് അതിനു വേണ്ടിയായാലും യൂസ് ചെയ്യാൻ പറ്റും. പ്ലേസ്മെന്റിന്റെ ഒരു സപ്പോർട്ടും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ അറിയാം ബിസിനസ് അനലിസ്റ്റ് വന്നിട്ടൊരു പ്രൊഫൈൽ വരുമ്പോൾ കുട്ടികൾ ഇഷ്ടംപോലെ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ വേണ്ട ഒരു സ്കിൽ എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ ഈ കമ്പനീസ് സെലക്ട് ചെയ്യുള്ളൂ. അത് ചില പല റൗണ്ട്സ് ഉണ്ടാവും. അപ്പം അതിൽ തന്നെ ഈ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ഒരു ഫീഡ്ബാക്ക് അതും കൊടുക്കാറുണ്ട് കമ്പനികൾ. ഇപ്പോൾ കിട്ടിയില്ല ഒരു കുട്ടിക്ക് ഒരു പർട്ടിക്കുലർ പ്ലേസ്മെൻറ്റ് ഡ്രൈവിൽ കുട്ടിക്ക് ആ ജോലി കിട്ടിയില്ല, പക്ഷേ ആ ഫീഡ്ബാക്ക് എന്തുകൊണ്ടാണ്, എവിടെയാണ് ആ കുട്ടി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്നായാലും ഇവൻ നമ്മുടെ ട്രെയിനിങ് സപ്പോർട്ട് ചെയ്യുന്നതായാലും അത് കൊടുക്കാറുണ്ട്. തന്നെയല്ല നമ്മുടെ പല അലൂമിനികളും ഈ ഒരു ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ സീനിയർ ലെവലിലായാലും വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ വഴി നമുക്ക് ഇതേപോലെ പ്ലേസ്മെൻറ്റ് ബിസിനസ് അനലിസ്റ്റ് എന്നുള്ളൊരു ഏരിയയിൽ പ്ലേസ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആയാലും വരാറുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ആ ഒരു ഏരിയയിലും അത് നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വേറെ സെഷൻസ് ഉണ്ട് അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയും. ഇപ്പം ഇന്നത്തെ വിദ്യാർത്ഥികൾ എം ബി എ എന്ന് പറഞ്ഞൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം നോക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് കരിക്കുലം ആയിരിക്കണം. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്ഫാസ്റ്റ് ആയാൽ പോലും ഈ വർഷം തൊട്ട് ഓട്ടോണമസ് സ്റ്റാറ്റസ് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് ഈ ഇൻഡസ്ട്രിക്ക് വേണ്ട എന്താണ് അല്ലെങ്കിൽ അങ്ങനത്തെ സിലബസ് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം, ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ട്. അപ്പൊ ഇൻഡസ്ട്രിക്ക് എന്താ വേണ്ടത് അതനുസരിച്ച് നമുക്ക് സിലബസ് അല്ലെങ്കിൽ കരിക്കുലം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി. അപ്പൊ കുട്ടിയായ പോലെ നോക്കുമ്പോൾ ആ ഒരു കാര്യം ഇൻഡസ്ട്രി ഓറിയന്റഡ് കരിക്കുലം ആണോ അത് ഫോളോ ചെയ്യുന്നത് വെച്ചിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. രണ്ടാമത് എന്തൊക്കെ സ്പെഷ്യലൈസേഷൻ ആണ് ഈ ഒരു എം ബി എ കോഴ്സിൽ ഉള്ളത് എന്നുള്ളത്, എന്തൊക്കെ സ്പെഷ്യലൈസേഷൻസ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫർ ചെയ്യുന്നുണ്ട് എം ബി എയിൽ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ഒരു ആസ്പെക്ട് ആയിട്ട് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ പ്ലേസ്മെന്റിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് പ്ലേസ്മെന്റ് റിസോഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എത്ര വർഷമായിട്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര പേര്, എത്ര പിന്നെ ഓൾറെഡി ഉള്ള അലൂമിനി നെറ്റ്വർക്ക് എത്ര സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അവർ ഈ ഒരു ഇൻഡസ്ട്രിയായിട്ട് എത്ര കണക്റ്റഡ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഈ അലൂമിനി നെറ്റ്വർക്കായിട്ട് കണക്റ്റഡ് ആണ്, ഈ അലൂമിനി നെറ്റ്വർക്ക് വഴി പ്ലേസ്മെന്റ് വരുന്നുണ്ടോ അല്ലെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കുട്ടിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് ഫാക്കൾട്ടിയുടെ എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു ഫാക്കൾട്ടിയുടെ ഇൻഡസ്ട്രി എക്സ്പോഷർ എന്താണ്, അല്ലെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലായപ്പോലും ഈ ഇൻഡസ്ട്രി എക്സ്പോഷറുള്ള ഫാക്കൾട്ടി റിസോഴ്സ് ആണുള്ളത്. അപ്പോൾ അവരുടെ എക്സ്പെർട്ടീസ് ആയാലും അക്കാഡമിക് ആയപ്പോലും അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പെർട്ടീസ് ആയപ്പോലും ടീച്ചിങ് ആയപ്പോലും അല്ലെങ്കിൽ ഈവൻ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പെർട്ടീസ് ആയപ്പോലും ആ ഒരു കാര്യം കൂടെ കുട്ടിക്ക് ചെക്ക് ചെയ്യാം. അതായത് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത്, ഇന്റേൺഷിപ്പ് പൊതുവേ പല ഇന്റേൺഷിപ്പ് പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരാറുണ്ട്. ഇപ്പൊ കുട്ടിക്ക് ഇപ്പൊ നമ്മൾ ഓൺലൈൻ ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ കുറെ അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ റിയൽ ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് എന്താണ്, ആണ് അല്ലെ. ഇപ്പൊ അറ്റ്ലീസ്റ്റ് രണ്ടോ മൂന്നോ മാസം ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്ത് ഒരു ആ കമ്പനിയുടെ ഒരു എംപ്ലോയിയെ പോലെ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസും ക്ലാസ്സിൽ നമ്മൾ വന്നിരുന്ന് കേട്ടുള്ള അറിവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇന്റേൺഷിപ്പ് പരമായിട്ട് എങ്ങനെ അത് സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അതായത് ഫസ്റ്റ് ഇയർ വന്നു ജോയിൻ ചെയ്തു, ഞാൻ രണ്ടു വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോൾ എന്റെ സ്കില്ല് ഇമ്പ്രൂവ് ആയോ, ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എൻവയൺമെന്റ് എനിക്ക് കിട്ടിയോ, അങ്ങനത്തെ ആ ഒരു അസസ്മെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻഡസ്ട്രി കൊളാബറേഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത്, ഇൻഡസ്ട്രി ആയിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഒരു കുട്ടിക്ക് ഡിസിഷൻ എടുക്കേണ്ടത് എം ബി എ ചൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ അവസാനമായി ഞാൻ പറയുന്നത്, അതായത് എം ബി എ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്ദേശം എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പൊ ഭാവി ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞാലും ഡാറ്റ ഡ്രിവൺ ഫ്യൂച്ചർ ആണല്ലേ. എ ഐ വന്നതോടുകൂടി നമുക്കറിയാം അതിന്റെ ഒരു ഡൈനാമിക്സ് തന്നെ മാറിപ്പോയി. അപ്പോൾ അത് ഈ ബിസിനസ് അനലിറ്റിക്സിലെ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. തന്നെയല്ല, ബിസിനസ് അനലിറ്റിക്സിൽ ഓരോ ഡൊമെയിലും മികച്ച കരിയർ ഓപ്ഷൻസ് വന്നുകൊണ്ടേയിരിക്കും, അത് മാറിക്കൊണ്ടേയിരിക്കും, സ്റ്റേബിൾ ആവുന്ന ഇപ്പൊ അതിൻ്റെ ഒരു ചേഞ്ച് ഫേസ് ആണ്, മാറിക്കൊണ്ടിരിക്കുന്ന ഫേസ് ആണ്. ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മുടെ പഴയ രീതിയിലുള്ള ജോബുകളോ അല്ലെങ്കിൽ ജോലികളോ ആയിരിക്കില്ല, അതിൻ്റെ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ അതിൽ സ്കില്ലിന്റെ ഒരു കുട്ടിയുടെ സ്കില്ല് അല്ലെങ്കിൽ ആ കുട്ടിയുടെ നോളേജ് പ്ലസ് ആ കുട്ടിയുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പോഷർ, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും എങ്ങനെ അത് അപ്ഡേറ്റ് ആവുന്നു എന്നുള്ളത് ഒരു സക്സസ്ഫുൾ കരിയർ എന്ന് പറഞ്ഞ ഒരു ഇതിൽ കാര്യത്തെ ഡിഫൈൻ ചെയ്യും. പിന്നെ തന്നെയല്ല, എം ബി എയുടെ കൂടെ തന്നെ നമ്മൾ പല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമുക്ക് വികസിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമുക്കത് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. അത് ഒരു ശരിയായൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടോ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വെച്ചിട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കാം എന്ന് ഒരു ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് സെറ്റോടുകൂടി, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി മുമ്പോട്ട് പോവാം.
1: നമ്മളോട് സംസാരിച്ചത് മാക്ഫാസ്റ്റ് കോളേജ് എം ബി എ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ പ്രേം. ഇതോടെ ഇന്നത്തെ കരിയർ കോമ്പസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
3: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9924 1.
0: സീറോ ഡെലിവറി. യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

थीम थीक थिन थिन नादिरा थिनक थींग

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കു പറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ప్రణయ పుష్పమే.
1: ఆహా, ఎందా పాట.
0: హృదయ
1: പ്രണയ നായകന്റെ മുഖം, പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും, പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവാ?

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9944-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്
1: 11 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ.

0: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: കണ്ണാടി പൂങ്കവിളിൽ നാണമെന്തേ, കള്ള നാണമെന്തേ, ആടാൻ മറന്നതെന്തേ നിൻ പദങ്ങൾ.

സൂപ്പറായിട്ട് ജോറായിട്ട് പാട്ടൊക്കെ അസലായി. പക്ഷേ ഇല്ല, നമ്മള് ഈ റമ്മൊക്കെ അടിച്ചേക്കണുണ്ടേ, ഒരു മലയാളം പാട്ട് കേൾക്കണം, ഒരു മലയാളം പാട്ടടിക്കുമ്പോളേ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്.
1: സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്നത് KSRTC ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. മുൻ സർക്കാർ ആരംഭിച്ച ഗ്രാമവണ്ടി വിപുലീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം സംബന്ധിച്ച് സമവായത്തിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി M ജോൺ. ഭൂമിയിൽ താമസിക്കുന്നവരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇരു വിഭാഗങ്ങൾക്കും മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി ഇന്ന് വൈകുന്നേരം വീണ്ടും യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. കഴിഞ്ഞ 2 തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻഡ്രൈവ് എന്നിവ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവച്ച കവറിൽ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലുള്ള മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലത്ത് റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ് നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി അരവിന്ദാണ് മരിച്ചത്. 400 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളുമായി കാസർഗോഡ് സ്വദേശി അബ്ദുൽ സാഖിറിനെ കോഴിക്കോട് ഡാൻസ് ആപ്പ് സംഘം പിടികൂടി. ഏകദേശം 10 ലക്ഷം രൂപ വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ 16 ചാക്കുകളിലായി കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കണ്ണൂർ ഇരിട്ടി ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ബാരാപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി വൈദ്യുതി ഉൽപാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവച്ച ഉൽപാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6 കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി ക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി.
1: ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിൽ പങ്കെടുത്ത ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. ഷൂട്ടിംഗ് താരം മനു ഭാക്കറിന്റെ പരിശീലകനായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. അടുത്തമാസം 5-ന് ഫൈനൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. 2-ാമത്തെ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയയുടെ ജയം. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് വർഗ വിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. PAB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിൽ എത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: നാരീശക്തിയാണ് രാഷ്ട്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
3: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ

0: ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡോണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52nd G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14 ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18 ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവിടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണമെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Today, our largest oil supplier, little less than 40%, is Russia. Our largest gas supply is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
0: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില ക്വിന്റലിന് 1650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഹസഗോവിനെയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ USA പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഇറാനെ നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവയ്ക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ

0: ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവയ്ക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു, 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000-ത്തോളം ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെൻ
3: 1 o'clock.
1: മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-9924-91. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: ഓരോ സമയം ഓരോ വിഭവങ്ങൾ ട്രെൻഡിങ് ആകും. അങ്ങനെ വന്ന ഒരു വിഭവമായിരുന്നു കുനാഫ. അന്ന് എല്ലാ സ്ഥലങ്ങളിലും ചെന്ന ആളുകൾ ഇത് പരീക്ഷിക്കും അല്ലെ, അല്ലെങ്കിൽ ആളുകൾ ഇത് കഴിക്കും, ട്രൈ ചെയ്യും. എങ്കിലേ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. മധുര ഇഷ്ടപ്പെടുന്നവർക്ക് സ്വയമേ തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ പറഞ്ഞിട്ടുള്ള കുനാഫ. അപ്പൊ റേഡിയോ മക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിൽ ഇന്ന് നമ്മൾ വെറും 5 സ്റ്റെപ്പിൽ കുനാഫ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 1 പഞ്ചസാരയും, 1/2 വെള്ളവും, 1 teaspoon നാരങ്ങാ നീര്, റോസ് വാട്ടർ അല്ലെങ്കിൽ ഓറഞ്ച് ബ്ലോസം വാട്ടർ 1 teaspoon, പിന്നെ കുനാഫ 250 grams, 1 kg ബട്ടർ 100 grams, പിന്നെ മൊസറല ചീസ് അത് 250 മുതൽ 300 grams വരെ എടുക്കാം. പിസ്ത ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എത്രയാണോ അത്ര എടുക്കാം. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ കുനാഫ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. പഞ്ചസാര 1 cup, വെള്ളം 1/2 cup, നാരങ്ങാ നീര് 1 teaspoon, റോസ് വാട്ടർ അല്ലെങ്കിൽ ഓറഞ്ച് ബ്ലോസം വാട്ടർ 1 teaspoon, കുനാഫ 250 grams, 1 kg ബട്ടർ 100 grams, മൊസറല ചീസ് 250 മുതൽ 300 grams വരെ. പിസ്ത ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യത്തിന് ഫസ്റ്റ് നമുക്കൊരു സിറപ്പ് തയ്യാറാക്കണം. അപ്പൊ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടുന്നത് നമ്മുടെ പഞ്ചസാരയും വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 5 മുതൽ 7 മിനിറ്റ് ചെറിയ തീയിൽ നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുക. ഈ

വേണ്ടിട്ട് കുനാഫ നൂല് കൈകൊണ്ട് വേർതിരിച്ചിട്ടിട്ട് ഉരുക്കിയ ബട്ടർ ഉണ്ടല്ലോ, ബട്ടർ നമ്മൾ അപ്പോഴേക്ക് ഉരുക്കി വെക്കണം. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു ബേക്കിംഗ് പാനിൽ ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കുക. കുനാഫയുടെ പകുതി നമ്മൾ അടിയിൽ ഇങ്ങനെ ഒന്ന് അമർത്തി ഒന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് മുകളിൽ ചീസ് ഒരേപോലെ തന്നെ നമ്മളൊന്ന് വെതറിക്കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള കുനാഫ കൊണ്ട് മൂടി അല്പം ഒന്ന് അമർത്തുക. എന്നിട്ട് ജസ്റ്റ് അതെല്ലാം കൂടി ഒന്ന് മൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം. അതാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തേത് 180°C 30-40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ ആവുന്നത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഫിഫ്ത് സ്റ്റെപ്പ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓവനിൽ നിന്ന് എടുത്ത ഉടനെ തണുത്ത സിറപ്പ് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പിസ്ത എന്ന് ജസ്റ്റ് ഒന്ന് വിതറിയിട്ട് ഒന്ന് അലങ്കരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് സിറപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ നന്നായിട്ട് ആറിയതിനു ശേഷം മാത്രം നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കാരണം ഇത് അതിന്റെ പുറത്ത് ഒഴിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കുറച്ച് നല്ല കൂളായിട്ടിരിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ പേസ്ട്രി തയ്യാറാക്കുക. കുനാഫ നൂലുകൊണ്ട് കൈകൊണ്ട് വേർതിരിക്കുക. ഉരുക്കിയ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു ബേക്കിംഗ് പാനിൽ ബട്ടർ പുരട്ടുക. ഈ കുനാഫയുടെ പകുതി അടിയിൽ അമർത്തി പരത്തുക. മുകളിൽ ചീസ് ഒരേപോലെ വിതറിക്കൊടുക്കുക. ബാക്കിയുള്ള കുനാഫ കൊണ്ട് മൂടി അല്പം അമർത്തുക. പിന്നെ ബേക്ക് ചെയ്തെടുക്കുക. 180°C 30-40 മിനിറ്റ് അല്ലെങ്കിൽ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ലാസ്റ്റ് മൈക്രോവേവ് ഓവനിൽ നിന്ന് എടുത്ത ഉടനെ തണുത്ത സിറപ്പ് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പിസ്ത വിതറിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. എന്ത് സിമ്പിൾ ആണല്ലേ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പുറത്തൊക്കെ പോയിട്ട് ഈ കുനാഫ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഐറ്റംസ് വീട്ടിലൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കിട്ടുന്ന ഒരു സന്തോഷമാണല്ലേ. പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അതിനിപ്പോൾ എത്ര പാചകം ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും നമ്മൾ തനിയെ അല്ലെങ്കിൽ ട്രൈ ചെയ്ത് സക്സസ് ആവുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടവും അഭിമാനവുമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കുനാഫ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, സൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാക്ടിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സാ വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

കണ്ണിന് ചുറ്റും കറുത്ത പാട് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണോ? വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു സമയം വിത്ത് മീ ആർ ജെ അപർണ. ഈ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരുന്നു എന്നുള്ളത്. ഇത് പ്രധാനമായിട്ടും നമ്മൾ ഓവറായിട്ട് സ്ക്രീൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ച് വരുമ്പോൾ, അതും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് വെക്കുക, പെട്ടെന്ന് വെയിറ്റ് കുറയുക, ഇനി നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇനി അതും അല്ലെങ്കിൽ ഓവറായിട്ട് മെഡിസിൻ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇങ്ങനെ സാധാരണ സംഭവിക്കുന്നത്. ഇത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു സങ്കടം മനസ്സിൽ വെക്കേണ്ട, അത് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. എങ്ങനെയാണെന്നല്ലേ, നമ്മുടെ അടുക്കളയിലുള്ള കുട്ടിക്കുട്ടി ഐറ്റംസ് മതി, ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നല്ല വൃത്തിയുള്ള ഒരു ചെറിയ ബൗൾ എടുക്കുക, ഇതിലേക്ക് അല്പം പാലെടുക്കുക കേട്ടോ. അതായത് പാല് കാച്ചി വെക്കുമല്ലോ, അങ്ങനെ കാച്ചാത്ത പാലെടുക്കണം, പച്ച പാലെടുക്കുക. അപ്പൊ നല്ല തണുത്ത പാലെടുക്കുക, ഒരു 2-3 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി നന്നായിട്ട് കഴുകി പൊടിച്ച മഞ്ഞൾ എടുക്കണം, കാരണം നമ്മൾ കണ്ണിന് ചുറ്റുമാണ് ഇടുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് മോശമായിട്ടൊരു ഫലം തരും. അപ്പോൾ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് മഞ്ഞൾ മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മഞ്ഞൾപ്പൊടി എടുക്കുക, 1 ടേബിൾ സ്പൂൺ മതി. ഇനി നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കേട്ടോ. കാപ്പിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി നമുക്ക് വേണ്ടത് തേനാണ്. തേനിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ്, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് തേൻ. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. എന്തൊക്കെയാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാം: പാല്, മഞ്ഞൾപ്പൊടി, തേൻ, കാപ്പിപ്പൊടി. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഈ ഒരു പേസ്റ്റ് 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇത് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മൃദുവായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാപ്പിപ്പൊടിയൊക്കെ ഉള്ളതാണ്, ഒരുപാടിട്ട് റബ്ബ് ചെയ്യരുത് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ആഴ്ചയിൽ 2 തവണ വെച്ച് ചെയ്യുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റുണ്ടാകുന്ന ആ കറുത്ത പാടിനെ മാറ്റാനായിട്ട് സഹായിക്കും. അപ്പോൾ എത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് കണ്ണിന് ചുറ്റുണ്ടാകുന്ന ആ ഒരു കറുത്ത പാടിനെ മാറ്റാനുള്ള ഒരു സൂത്രപ്പണിയാണ് ഇന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ സമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം സമയത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി. Fast 90.4.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്, വീടായാലും ഓഫീസ്

ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, എം സി റോഡ്, രാമചിറ തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. മാറത്തനാസ്യൂസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

എഡ്യൂക്കേഷൻ കൌൺസിൽ, DSIR എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ ബയോസ്പെക്ട്രം 2026. റീസെന്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, സൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2K26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്

ബിജിപാൽ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ പാട്ടുകളൊക്കെയാണ് ഇതാ ഇങ്ങനെ ഗ്രാമഫോണിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. തുടക്കത്തിലേ പറഞ്ഞു, നമ്മളെ അങ്ങ് എന്താ പറയാ, മെൽറ്റാക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ് ബിജിപാലിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത്. അത്തരത്തില് മനോഹരമായ പാട്ടുകളാണ് നമ്മൾ ഇന്ന് ഓരോന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രണയമാകാം അല്ലേ. നമ്മള് കേൾക്കാൻ പോകുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന മൂവിയിലെ കാണാമുള്ളാൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. നമുക്കറിയാം ഭയങ്കര രസമുള്ളൊരു മൂവിയാണ് അല്ലേ, പ്രണയത്തിന് കാലമില്ല അല്ലെങ്കിൽ പ്രായമില്ല എന്നൊക്കെ പറഞ്ഞു തന്നൊരു മൂവിയായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പൊ ഈ സോൾട്ട് ആൻഡ് പെപ്പറിൽ വളരെ മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ടാണ് കാണാമുള്ളാൽ എന്ന് തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് ആസ്വദിച്ചാലോ. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങള് വാർത്തയായിട്ട് പത്രത്തിലൂടെ വരുമ്പോൾ നമ്മൾ എല്ലാവരും അത് വായിക്കാറുണ്ടല്ലേ. എന്നാൽ ഒരു പത്രപ്രവർത്തകന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് കണ്ടാലോ? അത് കാണിച്ചു തന്ന, അല്ലെങ്കിൽ യഥാർത്ഥ പത്രപ്രവർത്തകന്റെ ജീവിതം വരച്ചു കാട്ടിയ ഒരു സിനിമയായിരുന്നു സ്വലേ, അല്ലെങ്കിൽ സ്വന്തം ലേഖകൻ എന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ ബിജിപാലിന്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട് കേട്ടോ. നമ്മുടെ ദിലീപേട്ടന്റെ പഴയകാല പ്രണയം ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ വരുന്നൊരു പാട്ടില്ലേ, ആ ഒരു പാട്ട് ചെറുതിങ്ങൾ തോണി എന്ന് തുടങ്ങുന്ന സോങ്, ആ ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടിനായിട്ട് കാതോർക്കാം ഗ്രാമഫോണിലൂടെ.

അങ്ങനെ അടുപ്പിച്ച് നമ്മള് രണ്ട് പ്രണയ ഗാനങ്ങൾ കേട്ടല്ലേ. ബിജുപാലിന്റെ പാട്ടാകുമ്പോ അതിനല്പം മധുരം കൂടുതലാണ് എന്നതാണ് സത്യം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതും മറ്റൊരു റൊമാൻറിക് സോങ് ആണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ മൗനങ്ങൾ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് കേട്ടോ ഇത് പറയുന്നത്. ഭയങ്കര രസമാണ്. നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള പല പ്രണയങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു ഈ ഒരു മഹേഷിന്റെ പ്രതികാരം അതിലെ പ്രണയവും. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിയിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടാണ് മൗനങ്ങൾ എന്ന് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു പാട്ടിനായിട്ട് കാത്തവർക്ക് ഗ്രാമഫോണിലൂടെ.

ബിജിപാൽ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ ഗ്രാമഫോണിലൂടെ ഒന്നിനു പുറകൊന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ജയസൂര്യ തകർത്ത് അഭിനയിച്ച വെള്ളം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. വെള്ളം എന്ന ചിത്രം പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ആകാശമായവളെ എന്ന പാട്ടായിരിക്കും. എന്നാൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അതല്ല കേട്ടോ. ഭയങ്കര രസമുള്ള, ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന, എന്നാൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പാട്ടുണ്ട്. അതും നമ്മുടെ ബിജിപാലിന്റെ സൃഷ്ടിയാണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, പുലരിയിലച്ഛൻ്റെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. അതായത് ആ മോള് സ്കൂളിൽ പ്രയർ ചൊല്ലുന്ന സമയത്ത് കേൾക്കുന്നൊരു പാട്ടില്ലേ അത്. അപ്പൊ ആ ഒരു പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

സുരാജ് വെഞ്ഞാർമോഡ്, ഫഹദ് ഫാസിൽ എന്നിവർ തകർത്ത് അഭിനയിച്ച ഒരു മൂവിയുണ്ട് കേട്ടോ. അതായത് ഈ റിയലിസ്റ്റിക് സിനിമാസിന്റെ ആ ഒരു കാലഘട്ടം ഇല്ലേ, അതിന്റെ ആ ഒരു തുടക്ക കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര രസമുള്ള ഒരു മൂവിയാണ്. മൂവി ഏതാണെന്നല്ലേ, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. അപ്പോ ഈ ഒരു ചിത്രത്തിനെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ ബിജി പാൽ സംഗീതം പകർന്നൊരു മനോഹരമായ പാട്ടുണ്ട്. പാട്ട് ഏതാണെന്നല്ലേ, വരും വരും എന്ന് തുടങ്ങുന്നതാണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. അതായത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു വിങ്ങലിങ്ങനെ നിൽക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ധാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ബിജിപാൽ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് അല്ലെ. എല്ലാ പാട്ടുകളും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെയല്ലേ, എല്ലാ പാട്ടുകളും തന്നെ നമ്മളെ അങ്ങ് പിടിച്ചിരുത്തുന്ന പാട്ടുകളാണ്. ഒരുപാട് നമ്മുടെ കാതുകളെ ശല്യം ചെയ്യാത്ത മൃദുലമായ ഇണങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളാണ് കേട്ടോ. അപ്പൊ എന്തായാലും പതിയെ എനിക്ക് ഇവിടുന്ന് ടാറ്റ പറയാനുള്ള സമയമായിട്ടുണ്ട്. വെറുതെ പോകുന്നില്ല, ഒരു പാട്ട് കൂടി തന്നിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വിക്രമാദിത്യൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. ഇതിൽ ഭയങ്കര രസമായിട്ടുള്ളൊരു പാട്ടുണ്ട്. അതായത് ഒരു അച്ഛൻ്റെയും മകൻ്റെയും ബോണ്ട് കാണിക്കുന്ന ഒരു പാട്ട്. പാട്ട് ഏതാണെന്നല്ലേ, 1 കോടി താരങ്ങൾ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാട്ടിലൂടെ ഇന്നത്തെ ഗ്രാമഫോണിൻ്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ് 2 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ഹലോ, കുറേയേറെ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഇന്നത്തെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നല്ലേ. ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പാട്ടുകളും തന്നെ ബി ജി പാൽ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ പാട്ടുകൾക്കൊരു പ്രത്യേകതയുണ്ട്, ഇങ്ങനെ നമ്മളെ മെൽറ്റാക്കുന്ന പാട്ടുകളാണ്. നമ്മൾ എത്ര സങ്കടത്തിലാണ് അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചിരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആ സങ്കടമൊക്കെ അങ്ങ് ഇല്ലാണ്ടാകുന്നത് പോലെ തോന്നും. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. നമ്മളിന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് രാമന്റെ ഏദൻ തോട്ടം എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ബിജിപാൽ മ്യൂസിക് ചെയ്തൊരു പാട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കാനും ഇതിന്റെ വിഷ്വലൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, മാവിലക്കൊടി പൈങ്കിളി എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിന്റെ വിഷ്വൽ കാണുമ്പോൾ അനു സിത്താര ആ ഒരു റെഡ് സാരി ഒക്കെ ഉടുത്ത് നിന്ന് പാട്ട് പാടുന്ന കാണാനായിട്ട് നല്ല രസമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ടിലൂടെ തുടങ്ങിയാലോ. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ജയസൂര്യ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു മൂവിയായിരുന്നു ലുക്ക ചുപ്പി. ജീവിതത്തിലെ പച്ചയായ സത്യങ്ങള് അതുവഴി നമ്മളെ കാണിച്ചു തന്നൊരു മൂവിയായിരുന്നു കേട്ടോ ഇത്. ഈ മൂവിയിൽ മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട് കേട്ടോ, ഈ മിഴികളിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. പ്രത്യേകിച്ച് സന്ധ്യാസമയത്തൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ്. ഈ ഒരു പാട്ടിനും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമ്മുടെ ബിജിപാലാണ് കേട്ടോ. ഞാൻ ഇതാണ് തുടക്കത്തിലെ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് വല്ലാത്തൊരു ഭംഗിയുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ? കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

സൗഹൃദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഓടിയെത്തുമല്ലേ. ചിലപ്പോൾ സ്കൂൾ കാലഘട്ടമായിരിക്കും, മറ്റു ചിലപ്പോൾ കോളേജ് കാലഘട്ടമായിരിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ പണ്ട് ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോകുന്ന ആ ഒരു ടൈമായിരിക്കും അല്ലേ. എന്ത് പറഞ്ഞാലും ഈ സൗഹൃദം എന്ന് പറയുന്നത് എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് എപ്പോഴും അങ്ങ് ഉയരത്തിലായിരിക്കും. ഈ സൗഹൃദങ്ങൾ കാണിക്കുന്ന ഒരുപാട് മലയാള സിനിമ വന്നിട്ടുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടതായിരിക്കും. അത്തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു ഇടുക്കി ഗോൾഡ്. ഇടുക്കി ഗോൾഡിൽ സൗഹൃദം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ പാട്ട് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മളൊക്കെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒറ്റയ്ക്കിരിക്കുകയാണ്, അപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ പേരും കേൾക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ, മാണിക്യ ചിറകുള്ള എന്ന് തുടങ്ങുന്ന ഈ ഒരു സോങ്. അപ്പോൾ ആ ഒരു പാട്ടാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിന് പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് ബിജിപാലാണ്. അപ്പോൾ ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് അമിത ഐ കെയർ ഹോസ്പിറ്റൽ കോർണിയ കൺസൾട്ടന്റ് ഡോക്ടർ ലിസ് മേരി സന്തോഷ്. ഇപ്പൊ ഡോക്ടറിനെ ആദ്യം തന്നെ നമ്മുടെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: അപ്പൊ ഡോക്ടർ, ഇന്ന് നമ്മൾ പൊതുവായിട്ട് കണ്ണിന്റെ കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചാണ്, അതായത് ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ഇന്ന് ലിസണേഴ്സിന് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഡോക്ടറോട് ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് സാധാരണയായിട്ട് കണ്ടുവരുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഒന്ന് റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതായത് കണ്ണാടി ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കുന്ന കാഴ്ചക്കുറവുകൾ, ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന മയോപ്പിയ, അല്ലെങ്കിൽ ദൂരക്കാഴ്ചയ്ക്ക് കുറവ് വരുന്നതാണ് മയോപ്പിയ. രണ്ടാമത്തേത് ഹൈപ്പർമെട്രോപ്പിയ, ഇല്ലെങ്കിൽ ദീർഘദൃഷ്ടി. പിന്നെ മൂന്നാമത്തേത് ആസ്റ്റിഗ്മാറ്റിസം. ഇതല്ലാതെ പ്രായമായവരിൽ തിമിരം, കണ്ണിന്റെ പ്രഷർ കൂടുന്ന ഗ്ലോക്കോമ, പ്രമേഹ രോഗികളിൽ വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, പിന്നെ ഇപ്പൊ കൂടുതലായിട്ടും ഐ ടി പ്രൊഫഷണൽസിലൊക്കെ ഡ്രൈ ആയി കണ്ണിന്റെ വരൾച്ച ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. പിന്നെ ചെങ്കണ്ണ്, അതായത് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇതൊക്കെയാണ് സാധാരണ നമ്മളിപ്പോൾ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള കണ്ണിന്റെ പ്രശ്നങ്ങൾ.
1: അതുപോലെ ഇപ്പോ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് തിമിരം. തിമിരം നിരവാക്ക് എല്ലാവരും പറയുന്നതാണ്. തിമിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്?
2: കണ്ണിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ കണ്ണിന്റെ നരമ്പിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്നാണ് കൃഷ്ണമണി, രണ്ട് കണ്ണിന്റെ ഉള്ളിലുള്ള ലെൻസ്. ഇത് രണ്ടും ട്രാൻസ്പെറന്റ് ആയിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക. ഇതിൽ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെട്ട് അത് മങ്ങിപ്പോകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. ഇത് സാധാരണ വരുന്നത് പ്രായാധിക്യം കൊണ്ടാണ്, ഒരു ഏജ് റിലേറ്റഡ് പ്രോസസ് ആയിട്ടാണ് തിമിരം വരുന്നത്. പക്ഷെ കുട്ടികളിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ റെയർ കേസസിൽ എന്തെങ്കിലും കണ്ണുകളിൽ എന്തെങ്കിലും പരിക്ക് പറ്റുക, ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ഉള്ളവർക്ക്, പിന്നെ സ്റ്റീറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കേണ്ടി കുറച്ച് അധികം കാലം യൂസ് ചെയ്യേണ്ടി വരുന്നവർക്കൊക്കെ ഈ തിമിരം അല്ലാതെ പ്രായം പ്രായാധിക്യം മാത്രം കൊണ്ടല്ലാതെയും വരാം.
1: ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ കേട്ടുവരുന്നത് പ്രായമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും?
2: ഗ്ലോക്കോമ എന്ന് പറയുന്നത്, ഗ്ലോക്കോമനെ നമ്മള് കാഴ്ചയുടെ നിശബ്ദനായ കള്ളൻ എന്നാണ് വിളിക്കുന്നത്. അതെ, അത് ഇത് കണ്ണിന്റെ ഒപ്റ്റിക് നാഡിക്ക് കേടുപാടുകൾ വരുത്തുന്ന ഒരു അസുഖമാണിത്. അതിൽ കണ്ണിന്റെ ഉള്ളിലെ മർദ്ദം കൂടുന്നതാണ് ഇതിന്റെ മെയിൻ റീസൺ. അതിന്റെ ആരംഭഘട്ടങ്ങളിൽ അത് വശങ്ങളിലുള്ള കാഴ്ചയെയാണ് അത് എഫക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ പലരും അത് അറിയാതെ പോകുന്നു. പിന്നെ അത് കൂടി അതിന്റെ മൂർച്ഛിച്ച നിലയിൽ സെൻട്രൽ വിഷനെയും കൂടെ ബാധിക്കുമ്പോഴാണ് പലരും കാഴ്ചയ്ക്ക് കാഴ്ചയ്ക്ക് എഫക്റ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് തന്നെ.
1: അതായിരിക്കും അങ്ങനെ ഒരു പേരല്ലേ.
2: അതുകൊണ്ടാണ് അതിനെ കാഴ്ചയുടെ നിശബ്ദനായ കള്ളൻ എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ്ലി ആരും അത് പരിശോധിക്കാതെ പോകുന്നു. ഐഡിയലി 40 വയസ്സിന് മുകളിലുള്ളവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യണം. പിന്നെ പാരമ്പര്യമായിട്ട് ഗ്ലോക്കോമ ഉള്ളവര് അവർക്ക് നിർബന്ധമായിട്ടും 40 വയസ്സിന് മുകളിൽ കണ്ണ് ചെക്ക് ചെയ്യണം. പിന്നെ മുമ്പ് എന്തെങ്കിലും കണ്ണിന് പരിക്ക് പറ്റിയിട്ടുള്ളവര്, പിന്നെ ഇതുപോലെ സ്റ്റീറോയിഡ് മരുന്നുകൾ തുടർന്ന് യൂസ് ചെയ്യേണ്ടി വരുന്നവര്, ഇവരൊക്കെ ഗ്ലോക്കോമയ്ക്ക് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.
1: ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം ഷുഗർ പേഷ്യൻസ്, പ്രമേഹ രോഗികളിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരിൽ കണ്ണ് പരിശോധന നിർബന്ധമായിട്ടും നടത്തണോ? അങ്ങനെയുണ്ടോ?
2: ഓഫ്കോഴ്സ്. ഷുഗർ എസ്പെഷ്യലി അൺകൺട്രോൾഡ് ആയിട്ട് ഉള്ള ഡയബറ്റീസ്, അത് കൺട്രോൾഡ് ആണെങ്കിൽ തന്നെ പല വർഷങ്ങൾ, 8 വർഷം 10 വർഷത്തിന് മുകളിൽ ഡയബറ്റിക് ആയിട്ടുള്ളവര് ഒക്കെ നിർബന്ധമായിട്ടും കണ്ണ് പരിശോധിക്കണം. ഐഡിയലി ഷുഗർ കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ സൈഡ് ബൈ സൈഡ് ആയിട്ട് കണ്ണും കൂടെ പരിശോധിക്കേണ്ടതാണ്. ബിക്കോസ് ഷുഗർ കാരണം കണ്ണിന്റെ ഉള്ളിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ച് അത് കാഴ്ചയെ ബാധിക്കാം. ഇതിനെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഇതും ഗ്ലോക്കോമ പോലെ തന്നെ
1: പിന്നീട് നമ്മൾ
2: അത് സിവിയർ സ്റ്റേജിലാണ് നമുക്ക് കാഴ്ചയുടെ ബാധിപ്പ് വരുന്നത്. അതുവരെയും അത്
1: വലിയ
2: പ്രശ്നമൊന്നും ഇല്ലാതെ പോകും. അപ്പം പക്ഷെ സിവിയർ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് കാഴ്ചനെ പിടിച്ചു നിർത്താനുള്ള ഒരു സ്റ്റേജ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഐഡിയലി ഡയബറ്റിക് ആയിട്ടുള്ളവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണ് ചെക്ക്
1: ചെയ്യണം. കാരണം പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷുഗർ കൂടിയിട്ട് കാഴ്ചയെ ബാധിച്ചു.
2: ഇതിങ്ങനെ അങ്ങനെയാണ്
1: സംഭവിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോ കുട്ടികളില്, കാരണം മുതിർന്നവരുടെ പറയുമ്പോ ഒരുപാട് റീസൺസ് ഉണ്ടാവും, അതുപോലെ അതുപോലെ തന്നെ കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും?
2: കുഞ്ഞുങ്ങളിൽ അഡൾട്സിനെ ബാധിക്കുന്ന പല കാര്യങ്ങളും കുഞ്ഞുങ്ങളെയും ബാധിക്കാം. ഈ ഗ്ലോക്കോമ, തിമിരം, ഇതൊക്കെ കുഞ്ഞുങ്ങളെയും ബാധിക്കാം. പക്ഷെ അഡൾട്സിനേക്കാളും കുറച്ചും കൂടെ ഫ്രീക്വൻസി കുറവായിരിക്കും. പിന്നെ മറ്റ് വേറൊന്ന് ഈ കാഴ്ചക്കുറവ്, അതായത് റിഫ്രാക്റ്റീവ് എറേഴ്സ് കുഞ്ഞുങ്ങളിൽ വരാം. വേറൊരു കോമൺ സാധനമാണ് കണ്ണിനുണ്ടാവുന്ന അലർജി. കണ്ണിനുണ്ടാവുന്ന അലർജി കാരണം വരുന്ന വേറൊരു പ്രശ്നമാണ് കെരറ്റോകോണസ് എന്ന് പറഞ്ഞ് കൃഷ്ണമണിക്ക് വരുന്ന ഒരു അസുഖം. പിന്നെ കോങ്കണ്ണ്, പിന്നെ ഇതുപോലെ തന്നെ ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ്, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെ സാധാരണയായിട്ട് എഫക്ട് ചെയ്യാറുള്ള
1: പ്രശ്നങ്ങൾ. ഇപ്പൊ കുട്ടികളിലെ കാഴ്ചക്കുറവ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? ഇപ്പൊ മുതിർന്നവരുടെ കേസ് ആണെങ്കിൽ അവർക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും തിരിച്ചറിയാൻ പറ്റുന്നത്?
2: കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും കണ്ണിന് പ്രശ്നം ഉണ്ടോ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ പാരന്റ്സ് ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും സൈൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തിരുമുക, ഇങ്ങനെ ചുരുക്കി നോക്കുക. ഇപ്പൊ ബുക്ക് വായിക്കുമ്പോൾ ബുക്ക് ഒക്കെ അടുത്ത് പിടിക്കുക, പിന്നെ ടി വി കാണുമ്പോൾ ടിവിയുടെ അടുത്ത് പോയി കാണുക, പിന്നെ സ്കൂളിലെ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത് കാണാൻ പറ്റാതാകുക, നോട്ട്സ് ഒക്കെ എഴുതുമ്പോ കുറെ തെറ്റ്
1: സംഭവിക്കുക.
2: പിന്നെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് സ്കോളാസ്റ്റിക്കലി പഠിത്തത്തിൽ പുറകേക്ക് പോവാണ്, കാരണം കാണാൻ പറ്റുന്നില്ല. ടീച്ചർ പറയുന്ന എന്താണ്, എഴുതുന്ന എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരെണ്ണം, കാഴ്ചക്കുറവുണ്ടെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് കോങ്കണ്ണ് പോലെ കണ്ണിന്റെ ദിശ മാറിയിരിക്കുന്ന അവസ്ഥ പോലും വരാം.
1: അപ്പം
2: ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പേരൻസും ഗാർഡിയൻസും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.
1: ഓക്കെ, അതുപോലെ നമ്മൾ നേരത്തെ ഡോക്ടർ സംസാരിച്ചപ്പോൾ കെരാറ്റോകോണസ് എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും എന്താണ് ഈ ഒരു കെരാറ്റോകോണസ് എന്ന് പറയുന്നത്?
2: കെരാറ്റോകോണസ് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കോർണിയ അല്ലെങ്കിൽ കൃഷ്ണമണി, അതിന്റെ കനം, അതിന്റെ തിക്നെസ് കുറഞ്ഞ് കാലക്രമേണ ഒരു കോൺ രൂപത്തിൽ അതിന്റെ ഷേപ്പ് മാറുന്നതിന്റെ ഒരു അവസ്ഥയാണ് കെരാറ്റോകോണസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു കൗമാരക്കാരിൽ, ടീൻസിൽ, ട്വന്റീസ് ഏജിലൊക്കെയാണ് ഇത് വരുന്നത്. ആരംഭ നിലയിലും അത് കാഴ്ചയെ ചെറിയ അളവിനെ അത് ബാധിക്കത്തുള്ളൂ. ചെറിയ കണ്ണാടി വെച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇൻ കേസ് അത് പ്രോഗ്രസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ണാടി വെച്ചാലും ഫുൾ കാഴ്ച വരാതിരിക്കുന്ന അവസ്ഥ, അടിക്കടി കണ്ണാടി മാറേണ്ട അവസ്ഥ, പിന്നെ അസ്റ്റിഗ്മാറ്റിസം പവർ ആണ് ഇവരിൽ കൂടുതലായിട്ടും ഇങ്ങനെയുള്ളവരിൽ കാണുന്നത്. അപ്പം അത് ഹൈ അസ്റ്റിഗ്മാറ്റിസം, 2, 3, 5, 6 അങ്ങനെയുള്ള അസ്റ്റിഗ്മാറ്റിസം ലെവലിലേക്ക് പോവുക. പിന്നെ അപ്പോ കണ്ണാടി വെച്ചാലും ഇല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് വെച്ചാലും കാഴ്ച പൂർണ്ണമായിട്ടും ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയാണ് അത് പ്രസന്റ് ചെയ്യുക. സിവിയർ കേസസിൽ കൃഷ്ണമണിയുടെ നേരത്തെ അത് ഭയങ്കരം തിന്നായിട്ട് കാഴ്ച സാരമായിട്ട് ബാധിക്കുകയും സംടൈംസ് കൃഷ്ണമണി മാറ്റിവെക്കുന്ന കെരറ്റോപ്ലാസ്റ്റി പോലുള്ള സർജറിയിലേക്ക് പോലും
1: വരെ
2: പോകാൻ സാധ്യതയുണ്ട്.
1: ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ശരിക്കും എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതുപോലെ തന്നെ ഇതിനുള്ള ചികിത്സാ രീതികളൊക്കെ എന്തൊക്കെയാണ്?
2: കണ്ടുപിടിക്കുന്നത് ഇത് കണ്ണ് പരിശോധന മൂലം മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഞാൻ പറഞ്ഞ കണ്ണാടി ഇടയ്ക്കിടയ്ക്ക് പവർ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക, അസ്റ്റിഗ്മാറ്റിസത്തിന്റെ പവർ കൂടുക, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കണം. പിന്നെ സ്പെസിഫിക് ആയിട്ട് കോർണിയൽ ടോപ്പോഗ്രഫി എന്ന് പറയുന്ന കൃഷ്ണമണിയുടെ ഒരു സ്കാനിങ് എടുത്താൽ മാത്രമേ കൃഷ്ണമണിക്ക് എത്രത്തോളം വളവ് കൂടുന്നു, എത്രത്തോളം അതിന്റെ തിക്നെസ് കുറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഏർലി സ്റ്റേജസിൽ ചെറിയ പവർ ഒക്കെ ആണെങ്കിൽ കണ്ണാടി കൊണ്ടോ ഇല്ലെങ്കിൽ സാധാരണ സോഫ്റ്റ് കോൺടാക്ട് ലെൻസ് ഇല്ലെങ്കിൽ ടോറിക് കോൺടാക്ട് ലെൻസ് കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പക്ഷെ ഇത് പ്രോഗ്രസ് ചെയ്ത് വരും തോറും അത്തരത്തിലുള്ള ലെൻസുകൾ കണ്ണിൽ ഫിറ്റ് ചെയ്യത്തില്ല, ദൂരിപ്പോകും. അപ്പൊ നമുക്ക് റിജിഡ് കോൺടാക്ട് ലെൻസ് ഇല്ലെങ്കിൽ RGP ലെൻസസ് എന്ന് പറയുന്ന ലെൻസസിന്റെ സഹായം, ഇല്ലെങ്കിൽ സിവിയർ കേസസിൽ സ്ക്ലീറൽ കോൺടാക്ട് ലെൻസ് എന്ന് പറയും, ഇതൊക്കെ വെച്ചാൽ മാത്രമേ നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് തരും.
1: ഓക്കെ,
2: പിന്നെ വേറൊരു ട്രീറ്റ്മെന്റ് രീതിയാണ് C3R, അതായത് കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിങ്. കൃഷ്ണമണിയിലുള്ള കൊളാജന്റെ വരുന്ന കുറവ് കൊണ്ടോ ഇല്ലെങ്കിൽ ബലക്കുറവ് കൊണ്ടോ ആണ് കെരറ്റോകോണസ് വരുന്നതെന്നാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട്. അപ്പം ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കൊളാജനെ വീക്കായി പോകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രൊസീജിയറാണ് C3. പിന്നെ ഈ പറയുന്ന പോലെ സിവിയർ കേസസിൽ കെരറ്റോപ്ലാസ്റ്റി അഥവാ കൃഷ്ണമണി മാറ്റിവെക്കുന്ന സർജറിയാണ് ഫൈനൽ ട്രീറ്റ്മെന്റ്.
1: അതാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ കൃഷ്ണമണി മാറ്റിവെക്കും.
2: ഓക്കെ,
1: അതുപോലെ തന്നെ ഇപ്പൊ ലാസിക് ചികിത്സ, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ?
2: ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ലേസർ ഉപയോഗിച്ച് കാഴ്ചയെ ബാധിക്കുന്ന സാധാരണ കാഴ്ച പ്രശ്നങ്ങൾ, അതായത് മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയവയെ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ലാസിക് എന്ന് പറയുന്നത്. ഇത് മൂലം കണ്ണാടിയോ ഇല്ലെങ്കിൽ കോൺടാക്ട് ലെൻസോ ഇല്ലാതെ തന്നെ നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു.
3: ഓക്കെ,
2: അപ്പൊ ഇതില് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലേസർ രശ്മികൾ ഉപയോഗിച്ച് നമ്മൾ കൃഷ്ണമണിനെ റീമോഡൽ ചെയ്തെടുക്കുകയാണ്. കൃഷ്ണമണിയുടെ ഷേപ്പ് മാറ്റി ആ ഫോക്കസിങ് പവർ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്
3: ഈ
2: ട്രീറ്റ്മെന്റിൽ നമ്മൾ ചെയ്യുന്നത്.
3: ഇപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ലാസിക്കിന് പറ്റാത്തവര് അതിന് അത് ചെയ്യാൻ പറ്റാത്തവർക്ക് കണ്ണാടി മാറ്റാനായിട്ട് വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണോ?
2: ഞാൻ ഈ ലാസിക്കിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും മിനിമം അറ്റ്ലീസ്റ്റ് മിനിമം 18 ഇയേഴ്സ് എങ്കിലും ആകണം. 18 to 21 ഇയേഴ്സ് എങ്കിലും കഴിഞ്ഞവർക്ക് മാത്രമേ നമ്മൾ
3: ലാസിക്
2: അതായത് അപ്പോഴേ നമ്മുടെ പവർ കോൺസ്റ്റന്റ് ആവത്തുള്ളൂ. മിനിമം 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം പവർ ചേഞ്ച് ചെയ്യാതെ ഇരിക്കണം. പവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് പ്രൊസീജിയർ ചെയ്താലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് പവർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾക്കാണ് ചെയ്യുക. പിന്നെ കുറെ സ്കാനിങ്ങും അതിനുള്ള കുറച്ച്
3: പ്രൊസീജിയേഴ്സ്
2: ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് സൂട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ, കൃഷ്ണമണിക്ക് ഇത്രത്തോളം കട്ടി വേണം, ഇത്രത്തോളം അങ്ങനെയുണ്ട്, അത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസിക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
3: ചില കാര്യങ്ങളുണ്ട്.
2: അപ്പം ഇതില് ഇപ്പം കൃഷ്ണമണിക്ക് കട്ടി കുറവാണ്, നമുക്കിപ്പം 6 പവറുണ്ട്, പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ മാത്രമുള്ള നമ്മൾ കൃഷ്ണമണിനെ റീമോഡൽ ചെയ്യാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരു മിനിമം അമൗണ്ട് ഓഫ് കട്ടി ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ
3: പറ്റും.
2: പക്ഷേ ഇൻ കേസ് അങ്ങനെ ഇല്ല, കൃഷ്ണമണിക്ക് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസിക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ പ്രശ്നങ്ങൾ, കാഴ്ചയ്ക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കണ്ടീഷൻസ്, അതായത് ഹൈ പവർ, അപ്പം 10, 12 അങ്ങനെയൊക്കെയുള്ള പവർ ഉള്ളവർക്കും മിക്കവർക്കും ഈ ലാസിക് പോലുള്ള ചികിത്സകൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ICL അഥവാ ഇംപ്ലാന്റബിൾ കൊളാമർ ലെൻസ് എന്ന് പറയുന്നത്.
3: അപ്പം
2: ഇതില് കണ്ണിന്റെ സാധാരണ ലെൻസ് മാറ്റാതെ തന്നെ അതിന്റെ കണ്ണിന്റെ ഉള്ളിൽ വേറൊരു ലെൻസ്
3: വെക്കും.
2: അപ്പൊ പുറമേ ഉള്ള കണ്ണാടിക്ക് പകരം അകത്തൊരു ലെൻസ് നമ്മൾ
3: വെക്കുക
2: എന്നുള്ളതാണ്
3: അതിന്റെ. ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ഒരു
2: ഓപ്ഷനും കൂടെ
3: ഉള്ളതാണ്. ശരി, അപ്പൊ ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊന്നിപ്പോ കണ്ണിന്റെ കാര്യം പറയുമ്പോ പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോ, പക്ഷെ എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ തന്നെ ശ്രോതാക്കൾക്ക് നമുക്ക് പൊതുവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? ഇപ്പൊ കണ്ണിന്റെ ഇപ്പൊ കുറെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പല കാര്യങ്ങളും അറിയില്ലായിരിക്കും. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ണിന്റെ ആണെങ്കിലും എന്താണെങ്കിലും കൂടുതലായിട്ടുള്ള ഒരു അവയർനെസ് അവർക്ക് ഇല്ല. അപ്പൊ പൊതുവായിട്ട് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്?
2: ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാഴ്ചയെ ബാധിക്കുന്ന പല കണ്ടീഷൻസും രോഗങ്ങളും നേരത്തെ കണ്ടെത്തിയാൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതോ തടയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ തന്നെ അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണിച്ച് അതെന്താണെന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് ഈ കണ്ണാടി പവർ ഉണ്ടോ എന്നുള്ളത് അവർക്ക് പറയാനറിയില്ല. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ഒരു ഫസ്റ്റ് ഐ ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ ഗവൺമെന്റ് മൂലവും അല്ലാതെ ഐ ഹോസ്പിറ്റൽസ് മൂലമായിട്ട് സ്കൂൾ സ്ക്രീനിങ് ക്യാമ്പ് ഒക്കെ ഉണ്ട്. അപ്പം അതിലൂടെ തന്നെ കുറെയൊക്കെ നമുക്ക് കാഴ്ചക്കുറവുള്ള കുട്ടികളെ നമുക്ക് തിരിച്ചറിയാനും കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു ഐ ചെക്കപ്പ് നടത്തുക. എന്തെങ്കിലും കാഴ്ചക്കുറവുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാം. പിന്നെ രണ്ടാമത് കണ്ണാടി ധരിക്കുന്നവർ, റെഗുലർ ആയിട്ട് കണ്ണാടി ധരിക്കുന്നവർ, പിന്നെ ഈ പ്രഷർ, ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർ, പിന്നെ 40 വയസ്സിന് മുകളിലുള്ളവർ, പാരമ്പര്യമായിട്ട് ഗ്ലോക്കോമ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യുക.
3: അപ്പം
2: അറിയാതെ പോകുന്ന കാര്യങ്ങൾ നമുക്ക് നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും
3: സാധിക്കും. അത് മാത്രല്ല, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് കണ്ണെന്ന് പറയുന്നത്. ഇപ്പൊ പലരും ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും, എത്ര പേര് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്കപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? വളരെ
2: കുറവാണ്
3: അങ്ങനെയൊക്കെ പോയി ചെയ്യുന്നത്. അപ്പൊ അത് ഈ കണ്ണെന്ന് പറയുന്നത് ഇപ്പം വേറൊരാൾക്ക് ഒഴിക്കുന്ന എന്തെങ്കിലും ഒരു ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ആ മരുന്ന് വാങ്ങി ഒഴിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഒരുപാട് പേര്. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള ഒരു ചെക്കപ്പ് ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുൻപ് അവർക്കും ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു ഡോക്ടർ, ഇത്രയും നേരം നമ്മളുടെ റേഡിയോയിൽ വന്ന് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു അവയർനെസ് കൊടുത്തതില്.
2: അപ്പൊ താങ്ക് യു ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നേന്.
3: ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം മെഡി ടോക്കിൽ കണ്ണിന്റെ പൊതുവായിട്ടുള്ള നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചത് അമിത ഐ കെയർ ഹോസ്പിറ്റൽ കോർണിയ കൺസൾട്ടന്റ് ഡോക്ടർ ലിസ് മേരി സന്തോഷ്, കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

മെഡിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 ജൂൺ 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-9924-91. കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

ഇതോടെ ബയോ സ്പെക്ട്രം 2026 റീസെന്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2K26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: യൂറിക്കാസ്റ്റ് കൂടിയാ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: Zero delivery.
4: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
4: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 701258661.
4: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. സമയം ഇതാ 4 മണിയായിട്ടുണ്ടല്ലേ. 4 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, രസകരമായ മത്സരങ്ങളൊക്കെ ഇനി അങ്ങോട്ട് ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം 4 മണി എന്ന് പറയുന്നത് ചായ കുടിക്കാനുള്ള സമയമാണ്. റേഡിയോ മാക്ഫാസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വെറും ചായ കുടിക്കാനുള്ള സമയം മാത്രമല്ല, നമുക്കങ്ങോട്ട് ആഘോഷിക്കാനുള്ളൊരു സമയം കൂടിയാണ് കേട്ടോ. അതായത് ചായ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് റേഡിയോ കഫേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് റേഡിയോ കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. അപ്പം ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മുടെ സമയമാണ്, നമ്മൾ അങ്ങോട്ട് ആഘോഷിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ചായക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് അതിനോടൊപ്പം കിട്ടുന്ന പലഹാരമല്ല, ഒപ്പം കേൾക്കുന്ന മറ്റു ചില വർത്തമാനങ്ങളും അതുപോലെ തന്നെ കൂടെ ഉണ്ടാകുന്ന സന്തോഷങ്ങളും സുഹൃത്തുക്കളും ഒക്കെയാണ് അല്ലേ. അപ്പം എന്തായാലും ആ ഒരു സൗഹൃദത്തോടെ നമ്മൾ ഇന്നത്തെ റേഡിയോ കഫേ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇന്ന് ദാ ഇങ്ങനെ ഈ ഒരു മൈക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് അഭിമാനമുള്ളൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതിനേക്കാൾ മുമ്പ് എനിക്ക് ഇവിടെ കുറച്ച് പേർ എത്തിയിട്ടുണ്ട്, കുറേ പേര് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. റാണി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് മാക്ഫാസ് റേഡിയോ, അപർണ റേഡിയോ കഫേയിൽ ഞാനും കൂടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റാണി വർഗീസ് ആണ്, നല്ലൂർ, ചേരാൻ നല്ലൂർ. അപ്പോൾ ഗുഡ് ഈവനിങ് ചേച്ചി. അടുത്തത് ആരാണ് വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ സുലി ചേട്ടൻ ഇവിടെ ഒരു വലിയ മെസ്സേജ് ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അടുത്തൊരു മെസ്സേജ്.

ല്ലോ ആ ഒരു പാട്ടിന് ശേഷം നമ്മൾ അങ്ങോട്ട് മത്സരങ്ങളിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

കൊച്ചി മാറാത്തനാസ്യൂസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

0: വിഷയത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.backfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: റേഡിയോ കഫേ. This is Radio Cafe.
2: വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ റേഡിയോ കഫേയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം 4 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആകുമ്പോൾ ഇനി നമ്മുടെ കയ്യിൽ വേസ്റ്റ് ആക്കാനായിട്ട് സമയമില്ല. കുറെ പേര് ഇവിടെ പാട്ടൊക്കെ കേട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മിനി ചേച്ചി എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതാ ഇവിടെ ശില്പ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്, അങ്ങനെ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. അപ്പൊ വന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമ്മൾ തുടങ്ങിയാലോ, നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ് കേട്ടോ. സിനിമാസ്കോപ്പ് എന്നതാണ് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ്. സിനിമയുമായി ബന്ധപ്പെട്ട കുട്ടി കുട്ടി ചോദ്യങ്ങളാണ് ഈ ഒരു സെഗ്മെന്റിൽ ദാ ഇങ്ങനെ കാത്ത് കാത്തിരിക്കുന്നത്. അപ്പൊ തുടങ്ങിയാലോ, നമ്മൾ പോവാണ്. അതിനു മുമ്പ് ഒരു ചെറിയ ചടങ്ങുണ്ട്. ആ ടൈറ്റിൽ അങ്ങോട്ട് കയറണം. ദാ വരുന്നു നമ്മുടെ ടൈറ്റിൽ.
3: സിനിമാസ്കോപ്പ്.

അങ്ങനെ ടൈറ്റിലൊക്കെ കയറിയ സ്ഥിതിക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇന്നത്തെ ചോദ്യം കുറച്ച് പാട്ടുകളാണ് കേട്ടോ, പാട്ടുകളാണ്. എന്നാൽ പാട്ടുകളുടെ ഇടയിലുള്ള ഭാഗമാണ്, പക്ഷെ ഇതിന്റെ ആദ്യത്തെ വരി നിങ്ങൾ അങ്ങോട്ട് പാടിത്തന്നെ. അപ്പൊ പാടിത്തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വോയിസ് ആയിട്ട് അയച്ചേരേണ്ട ആവശ്യമില്ല, ടൈപ്പ് ചെയ്താൽ മതി. ഫസ്റ്റ് ലൈൻ ആണ് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഫസ്റ്റ് പാട്ടിലേക്ക് പോവുകയാണ്. ഏതാണ് ഈ പാട്ട്, അല്ലെങ്കിൽ ഈ പാട്ടിന്റെ തുടക്കം എങ്ങനെയാണ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാ വരുന്നു നമ്മുടെ ആദ്യത്തെ പാട്ട്.

നല്ല സൂപ്പർ പാട്ടല്ലേ, എപ്പോഴും കേട്ടിട്ടുള്ള പാട്ടാണ്. ഇടക്കിടക്ക് ഡാൻസ് ഒക്കെ കളിക്കുന്ന പാട്ടാണ്. കുട്ടികളൊക്കെ ആണെങ്കിലും അല്ലേ, ആ ഒരു ആനുവൽ ഡേ ഒക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. പക്ഷേ ഈ പാട്ടിൻ്റെ തുടക്കം ഏതാണ് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ആ തുടക്കം മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട, ഫോൺ എടുക്കുക, 9495730333 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് ശരി ഉത്തരം അയക്കുക. എനിക്കിവിടെ ഈ ചോദ്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ശരി ഉത്തരം വന്നിട്ടുണ്ട് കേട്ടോ. ആകാശ് മോനാണ് ഇന്ന്, ആകാശ് മോൻ ഫുൾ ഓൺ ഫുൾ പവറിലാണ്, ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ. തൊട്ട് പുറകെ നമ്മുടെ റാണി ചേച്ചിയുണ്ട്. ഓക്കെ, ഇവരെ രണ്ടുപേരെ തോൽപ്പിക്കാനായിട്ട് ബാക്കി ആരാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. സൽമൈത്ത ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. നിഷാന്ത് ഏട്ടൻ ദാ ശരി ഉത്തരവുമായി എത്തിയിട്ടുണ്ട്. ഗീത ചീച്ചി ചുമത്ര ശരി ഉത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ശില്പ ചീച്ചി ശരി ഉത്തരം. ആശ ചീച്ചി ശരി ഉത്തരം. ലിസ് ചീച്ചി, ലിസ് ചീച്ചി ഞാനും വരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്, വന്നോളൂ, പക്ഷെ ശരി ഉത്തരവും കൂടി പറയൂ. ശരി ഉത്തരം, ശരി ഉത്തരം പോരട്ടെ. അനിത ചീച്ചി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനും വരട്ടെ, ഞാനും വരട്ടെ എന്ന പാട്ടാണ് ഉദ്ദേശിച്ചെങ്കിൽ അതല്ല കേട്ടോ, ഒരു മുട്ട അങ്ങോട്ട് തരാണ്, തെറ്റുത്തരാണ്. മിനി ചേച്ചി ശരി ഉത്തരാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ കേട്ട പാട്ടിന്റെ തുടക്കം അല്ലേ, ഈ ഒരു പാട്ട് നമ്മളൊക്കെ കേൾക്കാതിരുന്നിട്ടില്ല, കേട്ടതാണ്. ഷീബ ചേച്ചി കുമരകം ശരി ഉത്തരാണ്. എൽ സി ചേച്ചി ഞാൻ കണ്ടായിരുന്നു കേട്ടോ, മിന്നലേ മിന്നലേ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ മിന്നലല്ല കേട്ടോ, തെറ്റാണ്. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഇപ്പൊ കേട്ട പാട്ട് ഏത്, അതിൻ്റെ തുടക്കം ഏതാണ് എന്നതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇടക്കത്തെ വരെയാണ് കേട്ടത്. ഷീജ ചേച്ചി ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ആൾക്കാർ ശരി ഉത്തരം പറഞ്ഞു. മിന്നലെ നമുക്ക് ശരി ഉത്തരത്തിലേക്ക് പോകാം. അതിന് മുമ്പ് ആ പാട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് കേൾപ്പിച്ചേക്കാം കേട്ടോ.

യെസ്, ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലെ, ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് കണ്ണാരെ കണ്ണാരെ കടമ്പ മരം പൂത്തില്ലേ ആ പാട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടെ ശരി ഉത്തരം കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു അടിപൊളി കൈഡി ഞാൻ അവസാനം തരുന്നതാണ്. അടുത്ത പാട്ടിലേക്ക് പോവാണ്. വേഗം കണ്ടുപിടിച്ചോളൂ കേട്ടോ. ഇതിന്റെ ആദ്യത്തെ വരിയാണ്, ആദ്യത്തെ വരി മാത്രം ഇങ്ങോട്ട് പറഞ്ഞു തന്നാൽ മതി. അപ്പൊ ഇതാ വരുന്നു നമ്മുടെ ചോദ്യം.

ചോദ്യം തുടക്കം മാത്രം ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. വീണ്ടും ആകാശ് മോൻ ഇതാ സ്കോർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആകാശ് മോൻ വീണ്ടും വീണ്ടും സ്കോർ ചെയ്യാണ്. നിശാന്തേട്ടൻ തൊട്ട് പുറകെയുണ്ട്. ഈ പാട്ടിന്റെ തുടക്കം മാത്രം ഇങ്ങോട്ട് പറഞ്ഞു തന്നാ മതി. ഷീജ ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. മിനി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷൈജ ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ശില്പ ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്കിവിടെ ഒരു ഉത്തരം വന്നിട്ടുണ്ട്. പേര് വെച്ചിട്ടുള്ള പേര് ഒന്നുകൂടി പറയണേ. സൽമീത്ത ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലേഖ ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലിസ് ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലിസ് ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മെസ്സേജ് അയക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, അത് ഓരോ വേർഡ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അയക്കാതെ അതൊരൊറ്റ ലൈനായിട്ട് അങ്ങോട്ട് അയക്കുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് അത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ. റാണി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എൽസി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അന്ന ചീച്ചി ദുബായ് ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ശാന്തൻ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലിസ് ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലേഖ ചീച്ചി, ഗീത ചീച്ചി, ചുമത്ര ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വസന്തകുമാരി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലീന ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ശില്പ ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മിനി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീജ ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേരാണ് ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ശീപ ചീച്ചി കുമരകം ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. റാണി ചീച്ചിയുടെ പേര് ഞാൻ പറഞ്ഞു, റാണി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശരി ഉത്തരം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാൻ പോവുകയാണ് കേട്ടോ. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, ഇതാണ് ആ പാട്ടിന്റെ തുടക്കം. അപ്പൊ പറഞ്ഞ എല്ലാവർക്കും, ഈ ഒരു ചോദ്യത്തിന് ആരും തന്നെ തെറ്റിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു കൈഡി ഉണ്ട്. അവസാനം ഞാൻ തരും. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാ വരുന്നു നമ്മുടെ ചോദ്യം.

അപ്പൊ ഇതിന്റെ ആദ്യത്തെ വരി ആകാശ് മോൻ ഫുൾ ഓൺ ഫുൾ പവർ ആണ് കേട്ടോ. അതാ വീണ്ടും ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്, എനിക്ക് വയ്യ. റാണി ചേച്ചി തെറ്റിപ്പോയി തെറ്റിപ്പോയി. ഗീത ചേച്ചി ചുമത്രാശ്വരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ പോരട്ടെ, ശരി ഉത്തരങ്ങൾ പോന്നോട്ടെ. ഇപ്പൊ കേട്ട പാട്ടിന്റെ തുടക്കം മാത്രം ഭയങ്കര അല്ലേ, നമ്മളൊക്കെ കേട്ടിട്ടുള്ള സിനിമ അല്ല, കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ പാട്ടിന്റെ തുടക്കം മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. സൽമിത ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അനിത ചേച്ചി ശരി ഉത്തരാണ്. ണ്ടാ ശരി ഉത്തരം വരുന്ന കണ്ടാ. ഇപ്പൊ കേട്ട പാട്ടിന്റെ ആദ്യത്തെ വരി ലീന ചേച്ചി ഇതാ ശരി ഉത്തരവുമായി എത്തിയിട്ടുണ്ട്. ജയങ്കരേട്ടൻ, ആ ജയങ്കരേട്ടന്റെ ആദ്യത്തെ ഉത്തരം ഇപ്പൊ വരുന്നേ ഉള്ളു കേട്ടോ. ലേക ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. പോരട്ടെ പോരട്ടെ, ശരി ഉത്തരങ്ങൾ പോരട്ടെ.

അനില ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും സമയം മതി അല്ലേ? സമയം ഇത്രയും ഞാൻ ഒരുപാട് തന്നതുപോലെ തോന്നുന്നുണ്ട്. ലിസി ചേച്ചി ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കേട്ട പാട്ടിന്റെ ആ തുടക്കം ഒന്ന് അങ്ങോട്ട് എന്താന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സിമ്പിളാണ്, ചോദ്യം കേട്ടില്ല, ഒരു തവണ കൂടി കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ഞാൻ കേൾപ്പിക്കാമല്ലോ, ഇപ്പൊ കേൾപ്പിക്കാം കേട്ടോ.

യെസ്, അപ്പൊ ഇതിന്റെ തുടക്കമാണ് എനിക്ക് അറിയേണ്ടത്. ശില്പചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. റാണി ചേച്ചി ഇതാ ശരി ഉത്തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലീന ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കരമായിട്ടും ടൈപ്പിംഗ് ആണ്, വേഗം വരട്ടെ ഉത്തരം. ലിസി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശീപചേച്ചി കുമരകം ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജയങ്കറേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരി ഉത്തരം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വാലിന്മേൽ പൂവും എന്ന് തുടങ്ങുന്നതാണ് കേട്ടോ. അതായത് ഈ പാട്ടിന്റെ ആദ്യം വാലിന്മേൽ പൂവും എന്ന് തുടങ്ങുന്നതാണ്. അപ്പൊ അത് പറഞ്ഞ എല്ലാവർക്കും ഒരടിപൊളി കയ്യടി കിട്ടുന്നില്ല കുഞ്ഞേന്ന് നമ്മുടെ നിശാന്ത് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു ചോദ്യത്തിന് മാത്രമല്ല, ഇതിനു മുമ്പ് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു, അതിനും ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഉള്ള കയ്യടിയാണ്. ദാ വരുന്നു കയ്യടി. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇനി നമ്മളൊരു പാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്താലോ. വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്
5: തിരുവല്ല. റേഡിയോ കഫേ. This is Radio Cafe.
6: രസകരമായ മത്സരങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് റേഡിയോ കഫേയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വമ്പൻ വിജയമായിട്ട് ആ ഒരു ഫസ്റ്റ് സെഗ്മെന്റിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ സെഗ്മെന്റാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ളൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹൈ ഡാൻസിക് ആണ് കേട്ടോ. ഹൈ ഡാൻസിക്കിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അവിടെ രസകരമായിട്ടുള്ള എന്താ പറയുക തമാശകൾ നിറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ചളി ക്വസ്റ്റ്യൻസ് ഉണ്ട്, കടങ്കഥയുണ്ട്, എന്താ പറയുക അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയാലോ. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, ഒരു ചെറിയ ചടങ്ങ് ബാക്കിയുണ്ട്, വേറെ ഒന്നുമല്ല കേട്ടോ. ആ ഒരു ടൈറ്റിൽ കയറണം. എന്ത് കയറുന്നതിന് മുമ്പും ആ ഒരു ടൈറ്റിൽ കയറിയാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും നോക്കാം ആ ടൈറ്റിലേക്ക് പോവാം. ദാ വരുന്നു നമ്മുടെ ടൈറ്റിൽ.

യെസ്, അങ്ങനെ നമ്മള് ഹൈഡ് ആൻഡ് സീക്ക് എന്ന സെഗ്മെന്റിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം, മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ് എന്നതാണ് കേട്ടോ. ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്, മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ് എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അപ്പൊ ഇതിന് ഉത്തരം അറിയാവുന്നവർ ഫോൺ എടുക്കുക, 9495730333 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ വേഗം വേഗം അയക്കുക കേട്ടോ. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 9495730333. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഐഡിയ ഉണ്ടോയെന്ന് ചോദിക്കാൻ പാടില്ല, മറന്നുപോയോ എന്ന് ചോദിക്കാവുള്ളൂ കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ആകാശ് മോൻ, ഞാൻ പറഞ്ഞില്ലേ ആകാശ് മോൻ ഇന്ന് ഫുൾ ഓൺ ഫുൾ പവറിലാണ്, വീണ്ടും ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ശില്പചേച്ചി തൊട്ട് പറയേണ്ട, റാണി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്, അന്ന ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ആരൊക്കെയാണ് ശരി ഉത്തരം പറയാനുള്ളത്? വേഗം വേഗം ഉത്തരങ്ങൾ വരിക. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ്? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. റാണി ചേച്ചി വിത്ത് എന്താ പറയുക, ഡേറ്റും കൂടി ആയിട്ടാണ് ആൻസർ തന്നിട്ടുള്ളത്. ഗീത ചേച്ചി ചുപത്ര ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സൽമിത്ത ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. മിനി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജയങ്കരേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലിസ് ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ശില്പ ചേച്ചി ഒറ്റപ്പാലം ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി ആരൊക്കെ ഉത്തരം പറയും? ലിസി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഷീജ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ഇതാണ്, മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ്? ഒരുപാട് ഒരുപാട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല, നമുക്കൊന്ന് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ഉത്തരമാണ്. ഞാൻ നമ്മുടെ ശാന്തൻ ചേട്ടൻ ദാ ഇവിടെ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശിവചേച്ചി കുമരകം ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ്? മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, ഭയങ്കര സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഷംസുദിനിക്ക ശരി ഉത്തരമാണ് കേട്ടോ. എന്തേ ഇത്ര വൈകിയത്? ലിസി ചേച്ചി, നമ്മൾ ഓരോ മെസ്സേജ് വായിക്കുന്നത് അത് വന്ന ഓർഡറിലാണ്, അങ്ങോട്ട് വായിച്ചെത്തും ഞാൻ. അപ്പോൾ ഒരു തവണ ആൻസർ ഇട്ടാൽ മതി, പിന്നെയും പിന്നെയും നിങ്ങൾ അതിൻ്റെ പുറകെ മെസ്സേജ് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും വായിക്കും. ഓക്കെ, ശിവചേച്ചി കുമരകം. പിന്നെ ഫസ്റ്റ് ആദ്യത്തെ ആ ഫസ്റ്റ് മെസ്സേജ് നമ്മൾ എന്തായാലും നോട്ടീസ് ചെയ്യും, കാരണം ആദ്യം വരുന്ന മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. ആകാശ് മോൻ്റെ മെസ്സേജാണ് എനിക്കിവിടെ ആദ്യം വന്നത്, അതുകൊണ്ടാണ് ആകാശ് മോൻ എന്ന് പറഞ്ഞത് കേട്ടോ. എൽസി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഷംസുദിനയ്ക്ക് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീബ ചേച്ചി, എൽസി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷൈജു ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ശരി ഉത്തരത്തിലേക്ക് ഞാൻ അങ്ങോട്ട് കടന്നാലോ എന്ന് ആലോചിക്കുകയാണ് കേട്ടോ, കാരണം ഇത്രയും സമയമായല്ലോ. എല്ലാവരുടെയും പേര് വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. സൽമയത്തെ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശരി ഉത്തരം എന്ന് പറയുന്നത് 2013 കേട്ടോ. 2013 എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരടി പൊളി കയ്യടി ഞാൻ അങ്ങോട്ട് തരുകയാണ്. ആ കയ്യടി അവിടെ നിൽക്കട്ടെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറച്ച് ദൂരം മാത്രം കരയതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമുണ്ട്, ഇന്ത്യയുമായിട്ട് കുറച്ച് ദൂരം മാത്രം കരയതിർത്തി പങ്കിടുന്ന രാജ്യമുണ്ട്, ഏതാണ് ആ രാജ്യം? ഇന്ത്യയുമായിട്ട് കുറച്ച് ദൂരം മാത്രം കരയതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമുണ്ട്, ഏതാണ് ആ രാജ്യം എന്നതാണ് ചോദ്യം. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യമാണ്, ഇന്ത്യയായിട്ട് വളരെ കുറച്ച് ദൂരം മാത്രം കരയതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം കേട്ടോ. വേഗം വേഗം ഉത്തരങ്ങൾ അയക്കാം. ഇന്ത്യയുമായിട്ട് വളരെ കുറച്ച് ദൂരം മാത്രം കരയതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണ് എന്നതാണ് കേട്ടോ ചോദ്യം. ശ്രദ്ധിക്കുക, കരയതിർത്തി പങ്കുവെക്കുന്ന രാജ്യം, ഇവിടെ ശ്രീലങ്ക എന്നൊരു ഉത്തരം വന്നിട്ടുണ്ട്, തെറ്റാണ്, ശ്രീലങ്ക അല്ല. ശ്രീലങ്കയുമായിട്ട് നമ്മൾ കരയതിർത്തി പങ്കുവെക്കുന്നില്ല കേട്ടോ. നേപ്പാൾ തെറ്റിപ്പോയി, തെറ്റിപ്പോയി. ഞാൻ ചോദ്യം ഒന്ന് ചെറുതായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നേപ്പാൾ ശരി ഉത്തരമായി വരും. പക്ഷെ ചോദ്യം ശ്രദ്ധിക്കുക, ഇന്ത്യയുമായിട്ട് വളരെ കുറച്ച് ദൂരം മാത്രം കരയതിർത്തി പങ്കുവെക്കുന്ന ഒരു രാജ്യമുണ്ട്, ഏതാണ് ആ രാജ്യം?
ബംഗ്ലാദേശ് തെറ്റുത്തരാണ് കേട്ടോ. ഒരു ആവേശത്തിൽ തെറ്റെന്ന് പറഞ്ഞതാ, പെട്ടെന്ന് എന്റെ നാക്ക് കുടക്കി. ഓക്കെ, ബംഗ്ലാദേശ് തെറ്റുത്തരാണ് കേട്ടോ. ശില്പചേച്ചി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന ചേച്ചി ബംഗ്ലാദേശ് തെറ്റുത്തരാണ്, ഒരു മുട്ട അങ്ങെടുത്തിട്ടാണ്. എൽസി ജി ജി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സൽമിത ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശ് മോൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വസന്തകുമാരി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശില്പചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുമായിട്ട് വളരെ കുറച്ച് ദൂരം മാത്രം കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണ് എന്നതാണ് എന്റെ ചോദ്യം. ഇന്ത്യയുമായിട്ട് വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഈ ഒരു രാജ്യം കര അതിർത്തി പങ്കുവെക്കുന്നത്. ഏതാണ് രാജ്യം, ഏതാണ് ആ രാജ്യം എന്നതാണ് എനിക്കറിയേണ്ടത്. റാണി ചേച്ചി ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്.

ഓക്കെ ജയങ്കരേട്ടൻ, മാലിദ്വീപ്, മാലിദ്വീപുമായിട്ട് നമ്മൾ എവിടെയാണ് കര അതിർത്തി പങ്കുവെക്കുന്നത്? ശീബചീചി കുമരകം ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഷീജി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചീച്ചി ചുമത്ര ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. റാണി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും ഇത്രയും പേരാണ് ശരിയുത്തരം പറഞ്ഞിട്ടുള്ളത്. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയുമായിട്ട് വളരെ കുറച്ച് ദൂരം മാത്രം കര അതിർത്തി പങ്കുവെക്കുന്ന ഒരു രാജ്യമുണ്ട് കേട്ടോ, അതേതാണ് എന്നതാണ്. നമ്മുടെ ഷൈജ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഷംസുദ്ദീനിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ശരി ഉത്തരം എന്ന് ചോദിക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അതായത് പാകിസ്ഥാന്റെ ഇടയിലായിട്ട് നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ അതിർത്തി പങ്കുവെച്ച് കുറച്ചപ്പുറത്തേക്ക് മാറുമ്പോൾ ഒന്ന് ചെറുതായിട്ട് തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് അതിർത്തി പങ്കുവെക്കുന്നുണ്ട് ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട്. അപ്പോൾ ഏറ്റവും കുറച്ച് ദൂരം അതിർത്തി പങ്കുവെക്കുന്ന, അതായത് ഇന്ത്യ കരയതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ചോദിച്ചാലാണ് ബംഗ്ലാദേശ് വരുന്നത്. അപ്പം എന്തായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവർക്കും ഒരു അടിപൊളി കയ്യടി ഞാൻ അങ്ങോട്ട് തരുകയാണ്. നമ്മൾ ഈ സെഗ്മെൻറ്റിലെ മൂന്നാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകുകയാണ് കേട്ടോ. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഓപ്പറേഷൻ പോളോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ പോളോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓപ്പറേഷൻ പോളോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ പോളോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ പണ്ട് ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ പോളോ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഓപ്പറേഷൻ പോളോയിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത് എന്നതാണ് എൻ്റെ ചോദ്യം കേട്ടോ. സിമ്പിളാണ്, നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചപ്പോൾ ആ സമയത്ത് ഈ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം പഠിക്കാതെ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു ഇന്ത്യനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എന്തായാലും ഇത് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓപ്പറേഷൻ പോളോ, അല്ലെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ പോളോ എന്നതാണ് ചോദ്യം. ഓപ്പറേഷൻ പോളോ എന്നത് എന്താണ് എന്നതാണ് ചോദ്യം. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ പോളോ എന്നത്, അതാ ഇവിടെ ചോദിക്കുന്നുണ്ട്. പോലീസ് ആക്ഷൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഹിസ്റ്ററി ആണ് കേട്ടോ, നമ്മൾ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. ഓപ്പറേഷൻ പോളോ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് ഞാൻ ഓൾറെഡി ഇവിടെ ക്ലൂ തന്നു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ വലിയൊരു ഭാഗമായിട്ടുള്ള കാര്യമാണ് ഓപ്പറേഷൻ പോളോ. നമുക്കറിയാം ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു സൈനിക നടപടിയാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഒരു നമ്മുടെ രാജ്യം മുന്നോട്ട് വെച്ചൊരു നടപടിയാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെച്ചത്, അതാണ് എൻ്റെ ചോദ്യം. അതാണ് നിങ്ങൾ ഉത്തരമായിട്ട് തരേണ്ടത്. ദാ ഇവിടെ എനിക്ക് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. അന്ന ചീച്ചി ദാ ഉത്തരം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്കറിയാം ഈ ഓപ്പറേഷൻ എന്ത് ഓപ്പറേഷൻ ആണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ അത് പോലീസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് മിലിറ്ററിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നതായിരിക്കും. ഇതെന്താണ്, ഈ ഒരു സൈനിക നടപടി എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. ഓപ്പറേഷൻ പോളോ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം. അപ്പോൾ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എനിക്കിവിടെ ഒരാളെ തന്നിട്ടുള്ളൂ കേട്ടോ. അന്ന ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പലരും പോലീസ് ആക്ഷൻ, അതുപോലെ തന്നെ എന്താ മിലിറ്ററി ആക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു പ്രോപ്പർ ഉത്തരമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു കാരണത്തിന് വേണ്ടിയായിരിക്കുമല്ലോ ഈ ഒരു കാര്യം. ഇപ്പം ലൈക്ക് ഓപ്പറേഷൻ തൂഫാൻ, ഇപ്പം നമ്മൾ ഡെയിലി കേൾക്കുന്ന ഒന്നാണ് തൂഫാനെക്കുറിച്ച്. എന്തുമായിട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നടപടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അതുപോലെയാണ് എൻ്റെ ചോദ്യം. ഓപ്പറേഷൻ പോളോ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എൽ സി ജി ജി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റാണി ചേച്ചി പകുതി ഉത്തരം തന്നിട്ടുണ്ട്. എന്തിന്റെ ഭാഗമാക്കാൻ, അതും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യണേ. ശാന്തൻ ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. നോ രക്ഷ എന്ന് ഇവിടെ നമ്മുടെ ഷംസുദ്ദീനിക്ക് പറഞ്ഞിട്ടുണ്ട്. എൽ സി ജി ജി ശരി ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. സൽമിത ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന ചേച്ചി ഇത്രയും പേരാണ് ഇതിന് ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളൂ.
ലിസി ചീച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. യെസ്, വീണ്ടും സൈനിക നീക്കം എന്നൊരു ഉത്തരം വന്നേക്കാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള സൈനിക നീക്കം, അതാണ് എനിക്ക് അറിയേണ്ടത് കേട്ടോ. ഇനിയിപ്പോ ഒരു സാമ്പിൾ പറഞ്ഞു. നമ്മളൊക്കെ ഇപ്പോ ന്യൂസിൽ കേൾക്കുന്ന ഒന്നാണ് ഓപ്പറേഷൻ തൂഫാൻ. ലഹരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നടപടിയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയാ, ഒരു നീക്കാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. അതുപോലെ ഓപ്പറേഷൻ പോളോ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു നടപടി എടുക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ, എന്താണ് ആ കാരണം എന്നതാണ് ചോദ്യം. യെസ് ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അയ്യോ റാണി ചേച്ചി ഇങ്ങനെയൊക്കെ പറയല്ലേ റാണി ചേച്ചി. ഉത്തരം സൈനിക നടപടി സമ്മതിച്ചു. എന്തിനായിട്ടുള്ള സൈനിക നടപടി? അത് ഇപ്പൊ പറഞ്ഞ ഉത്തരം തെറ്റുത്തരാണോ കേട്ടോ. ലിസ് ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ജയങ്കരേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും സമയം മതി എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ, ഇത്രയും സമയം മതി. അപ്പോൾ ഓപ്പറേഷൻ പോളോ എന്നത് എന്താണ് എന്നതാണ് കേട്ടോ ചോദ്യം. കുറേ പേര് വട്ടം ചുറ്റിച്ചൊരു ചോദ്യമായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത് ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനുമായി ചേർക്കാനുള്ള സൈനിക നടപടി, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനുള്ള നടപടിയാണ് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്നത് കേട്ടോ. അതായത് ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനുമായി, ഞാൻ ഓൾറെഡി പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇതെന്ന് പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 ഓപ്പറേഷൻ പോളോ നടക്കുന്നത്. അത് അതായത് ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ച് നിൽക്കുന്ന നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനായിട്ട് പല കാര്യങ്ങളും നമ്മുടെ രാജ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഓപ്പറേഷൻ പോളോ. അത് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു കാര്യം മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒരു പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. നല്ലൊരു കയ്യടി എല്ലാവർക്കും ഉണ്ട് കേട്ടോ, കുറേ പേര് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ വരുന്നു കയ്യടി. യെസ്, അപ്പോൾ നമ്മൾ ചോദ്യം ഉത്തരവും കയ്യടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് പാട്ടിലേക്ക് പോവുകയാണ്. ഇതാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
1: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവും?
2: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447994491. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേയാണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മള് ഒരു ബ്രേക്കിനൊക്കെ ശേഷം തിരികെയാണ്. കുറച്ചു മുമ്പ് നമ്മുടെ എന്താ പറയാ വസന്തകുമാരി ശേഷി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരം കേട്ടില്ല എന്ന്. ഉത്തരം വേറൊന്നുമല്ല കേട്ടോ, ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനുമായിട്ട് ചേർക്കുക, ഇതായിരുന്നു ഓപ്പറേഷൻ പോളോവിന്റെ ലക്ഷ്യം. ഓക്കെ, എന്തായാലും നമ്മൾ ഇനി ടാലന്റ് ഓഫ് ദ ഡേയിലേക്ക് കടക്കുകയാണ്. എനിക്കിവിടെ കുറച്ച് ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാണ്, എല്ലാ ദിവസവും ഒരാൾ തന്നെ വെച്ചിട്ട് ഇങ്ങനെ നമുക്കറിയാം എല്ലാ ദിവസവും അല്ലേ. അപ്പോൾ ചില ദിവസം ഞാൻ ചിലരുടെ ഓഡിയോ ക്ലിപ്പ് എന്താ പറയുക, ഓഡിയോ ക്ലിപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. അത് അടുപ്പിച്ച് വരുന്നവരുടെ മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പുതുതായിട്ട് വന്നവരുടെ ഞാൻ കൊടുക്കും. അങ്ങനെ നിങ്ങൾ അയക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല, അയക്കണം. പക്ഷേ ഒരുപാട് ഓഡിയോ ക്ലിപ്പ് വരുന്ന ദിവസങ്ങളിൽ, അതായത് ഇപ്പോൾ അടുപ്പിച്ച് 2-3 ദിവസം കൊടുത്തവരുടെ ഒന്ന് സ്കിപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്തേക്കുക, അല്ലെ ഒന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു ഓഡിയോ ക്ലിപ്പിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ടാലൻറ്റ് ഓഫ് ദി ഡേ ആകാനായിട്ട് നമുക്ക് ജയങ്കരേട്ടൻ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം.
3: ഞങ്ങളുടെ മജീൻ സാറിൻ്റെ ജന്മദിനമാണ് നാളെ. മജീൻ സാറിനെ എല്ലാവിധ ജന്മദിന ആശംസകളോടെ ഈ ഗാനം സാറിന് വേണ്ടി സമർപ്പിക്കുന്നു. പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ, പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ, ആശംസകളുടെ സൗഗന്ധികങ്ങൾ പ്രിയമാനസാ ഞാൻ അർപ്പിക്കട്ടെ. ഒരുപാടു നിമിഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, സംവത്സരങ്ങളും ആയുസ്സും ആരോഗ്യ സൗഖ്യവുമായി വിരിഞ്ഞിടട്ടെ നിൻ ജീവിതത്തിൽ. താങ്ക് യു.
2: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ആര് പാടിയ പാട്ടാണ് എന്ന് നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ശംസുദ്ദീനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. അതൊന്ന് കേട്ട് നോക്കാം.
4: ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണോ നീ, ധ്യാനലീനമീതിപ്പൂഞ്ഞാൻ ഗാനമെന്നി മറക്കുമോ, എന്റെ ഗാനമെന്നിൽ മതിക്കുമോ, വേറെ ഏതോ വിപഞ്ചിയിൽ പടർന്നേറുമാനതില്ലാവുമോ, വേദന തൻ ശ്രുതി

0: അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന അന്ന ചേച്ചി ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്, അതിലേക്കാണ് ആ വരുന്നു ആ ഒരു പാട്ട്.
1: പണ്ടത്തെ കാനലും മിഴിനീർ കടലും

0: താങ്ക് യു.
1: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്, അതെ, ഇനി നമുക്ക് വേറെ പാട്ടൊന്നും കേൾക്കാനായിട്ട് സമയമില്ല. 4 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിട്ടുണ്ട്. പതിയെ ഞാൻ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ് കേട്ടോ. ഹായ് അപർണ, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശംസുദിനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരും സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് പാട്ട് പാടിയവരെല്ലാവരും തകർത്തിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ടാലൻറ്റ് ഓഫ് ദ ഡേ ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ അത് പ്രഖ്യാപിച്ചുകൊണ്ടുണ്ട് ചേ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ പതിയെ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ് കേട്ടോ. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല. ട്രെൻഡിംഗ് വൺ. ഹലോ, റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ് കൂടെ ഉള്ളത് ദീപ. ട്രെൻഡിംഗ് വൺസിൽ ഇന്നത്തെ അടിപൊളി പാട്ടുകളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സോങ്ങിലേക്ക് പോകുമ്പോൾ ഡോസ് മൂവിയിലെ അനുരാഗത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. ചെറിയൊരു സോങ് ആണ് കേട്ടോ, അധികം ഒന്നുമില്ല, ലെങ്ത് ഇല്ലാത്ത ഒരു പാട്ടാണ്. നിതിൻ കെ ചെറിയാൻ ലിറിക്സ് ചെയ്ത്, ഗോപി സുന്ദർ മ്യൂസിക് ചെയ്ത്, അദ്ദേഹം തന്നെ പാടിയ ഒരു പാട്ട്. സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ്, അശ്വിൻ കെ കുമാർ, ജഗദീഷ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഡോസ് മൂവിയിലെ അനുരാഗത്തി എന്ന സോങ് കേൾക്കാം ആദ്യം ട്രെൻഡിംഗ് വൺസിൽ.

മന്ത്സിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ഒരു തമിഴ് മൂവി സോങ് ആണ്. കോൺ സിറ്റി എന്ന മൂവിയിലെ ഫ്രോഡ് പയലെ എന്ന് തുടങ്ങുന്ന ഒരു സോങ് ഉണ്ട്. മോഹൻരാജന്റെ ലിറിക്സിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് സീൻ റോൾഡൻ. സുബലാഷിനിയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അർജുൻ ദാസ്, അന്നബൻ, യോഗി ബാബു, അഖിലൻ, സാക്ഷി വൈദ്യൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ട്രെൻഡിംഗ് മന്ത്സിലൂടെ കേൾക്കാം ഈ തമിഴ് ഗാനം.

മലയാളവും തമിഴും ഹിന്ദിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് സോങ് കേൾക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും. ഇംഗ്ലീഷ് സോങ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ ട്രെൻഡിങ് വൺസിൽ ബ്ലാസ്റ്റ് മൂവിയിലെ ഒരു ഇംഗ്ലീഷ് സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. ഐ വോണ്ട് എവറിത്തിങ് എന്ന് തുടങ്ങുന്ന ഒരു സോങ് രവി ബസ്രൂർ ആണ് ലിറിക്സ് ചെയ്തിരിക്കുന്നതും മ്യൂസിക് കൊടുത്തിരിക്കുന്നതും. ഐറയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. നമ്മുടെ അർജുൻ, പ്രീതി മുകുന്ദൻ, അഭിരാമി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നതാണ് ബ്ലാസ്റ്റ് മൂവി. അപ്പൊ എന്തായാലും അടുത്തതായിട്ട് ട്രെൻഡിങ് വൺസിലൂടെ ഈ ഇംഗ്ലീഷ് സോങ് കേൾക്കാം.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച
2: ട്രെൻഡിംഗ് വൺ.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ്. ട്രെൻഡിംഗ് വൺസിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ പരിമള ആൻഡ് കോ എന്ന ഫിലിം, നമ്മുടെ ജയറാം, ഉർവശി, സഞ്ജന എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഫിലിമാണ്. ഇതിൽ വർമ്മ വരികൾ എഴുതി, പി ജെ മ്യൂസിക് ചെയ്ത് അദ്ദേഹവും വർമ്മയും എല്ലാവരും കൂടി ചേർന്ന് പാടിയിട്ടുള്ള ടൊമാറ്റോ തക്കാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. ഇപ്പോഴത്തെ പാട്ടൊക്കെ ഒരു വെറൈറ്റി പാട്ടുകളാണ്. ഇന്നത്തെ ട്രെൻഡിംഗ് വൺസിൽ എനിക്ക് തോന്നുന്നു ഒരു മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ അധികം നമ്മൾ കേട്ടിട്ടില്ല, കുറച്ച് അടിപൊളിയായിട്ടുള്ള സോങ്സ് ആണ്. പിന്നെ അനുരാഗത്തി മാത്രമാണ് അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് നിന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ടൊമാറ്റോ തക്കാളി എന്ന സോങ് അടുത്തതായിട്ട് കേൾക്കാം ട്രെൻഡിംഗ് വൺസിൽ.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: ஆர்எஸ்எஸ் என்ற விஷயத்தை ஆஸ்பதமாக்கிய அந்தர்தேசிய கான்பரன்ஸ் 2026 ஜூன் 17-18 தேதிகளில் நடக்கும். தேசிய அந்தர்தேசிய தலத்திலுள்ள சாஸ்திரஜர், கவேஷகர், அத்தியாபகர், வித்தியார்த்திகள் என்னிவர் பங்கெடுக்கிற ஈ அக்காதமிக் சங்கமத்தில் பைட்டோ கெமிஸ்ட்ரி, ஜீனோமிக்ஸ், என்வயன்மெண்டல் சஸ்டைனபிலிட்டி, AI அசிஸ்டட் ட்ரக் டிஸ்கவரி, மைக்ரோபியல் இன்ட்ராக்ஷன் என்னிவ உள்பட ஜீவசாஸ்திரத்திலே நவீன கவேஷண மேகலகளை ஆஸ்பதமாக்கி பிரபாஷணங்களும் சாஸ்திரீய சர்ச்சைகளும் சங்கடிப்பிக்கணும். ஃபெடரൽ பேங்க், திருவல்ல, டைஜி பயோடெக்னாலஜிஸ் எറണാകുളം, ஸ்பெக்ட்ராடிக்ஸ் ஃபார்மா பிரைவேட் லிமிடெட் புனே என்னி பிரமுக ஸ்தாபனங்களுடைய பின்துணையோடு அந்தர்தேசிய சம்மேளனத்தில் ஓரல் பிரசன்டேஷனும் போஸ்டர் பிரசன்டேஷனும் ஈ கான்பரன்ஸ் அவசரம் ஒருக்கணும். கூடுதல் விவரங்களுக்கும் ரெஜிஸ்ட்ரேஷனும் www.macfast.org/biospectrum2K26 என்ற வெப்சைட் சந்திக்கு. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14. ബയോസ്പെക്ട്രം 2026.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
4: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

ഇതോടെ ബയോ സ്പെക്ട്രം 2026 ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2K26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026. 6 o'clock.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
0: റേഡിയോ മാക്പാസ് 90.4.

കഥകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമോട്ടിൽ സിൽക്സ് കൊച്ചി.
1: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
2: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
4: റേഡിയോ മാക്പാസ് 90.4.

കണ്ണുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം നൽകി കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച അവതരണ ഗാനം.

0: കൊച്ചി. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
3: പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായ സ്ഥലങ്ങളുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്.

0: പ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
1: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗെല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം

എപിജെ അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബിടെക് ബിആർക്ക് ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ബിടെക് വിജയ ശതമാനം. 127 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 30,000 പരീക്ഷ എഴുതിയത് സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന.

0: ഓർഡിനറി ബസുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പൂജ്യം മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന്റെ

0: അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും ബിജെപി നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ യുഎസ്എ പരാഗ്വേ പോരാട്ടം. ഐസിസി വനിതാ ടി20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10 പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. 30 March പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
6: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Radio Macross 90.4 Time Check
3: 7 o'clock.

ഹലോ ഹലോ, എല്ലാവരും ഇങ്ങനെ പാട്ട് സെലക്ട് ചെയ്ത് നമ്മുടെ റേഡിയോ വഴി കേൾക്കാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ പാട്ടുകളൊക്കെ ചോദിക്കാനായിട്ട് സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരെയും നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. എന്തൊക്കെയുണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണോ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നല്ല നമ്മൾ ആഗ്രഹിച്ച പോലുള്ള ഒരു പാട്ട് കേൾക്കാനായിട്ടിരിക്കുന്ന ഒരു മനസ്സുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലേ. മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ മഴയില്ല ഇവിടെ. അങ്ങനെയാണ്, ഇത്രയും ദിവസം നല്ല അടിപൊളി മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് തോന്നി. ഇന്നത്തെ ദിവസമേ മഴ പെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ? അപ്പം മഴയ്ക്കൊക്കെ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ പല ജില്ലകളിലും ഇനിയിപ്പം നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് റെഡ് അലേർട്ടും മഞ്ഞ അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ഇവിടെ തീരുന്നില്ല അങ്ങോട്ട്. ഇനിയിപ്പം കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക, നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകുക. അപ്പം ഒരു ചെറിയൊരു അറിയിപ്പ് കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. രാവിലെ ഇപ്പം നമ്മുടെ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കൽ കൂടി അത് പറയുന്നു. ലോക വയോജന പീഡന ബോധവൽക്കരണ ദിനമായ ജൂൺ 15-ന്റെ ഭാഗമായി പത്തനംതിട്ട സോഷ്യൽ ജസ്റ്റിസ് വകുപ്പും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചേർന്ന് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ജൂൺ 12 വെള്ളിയാഴ്ച വൈകുന്നേരം 3:30 തിരുവല്ല KSRTC സ്റ്റാൻഡിൽ പത്തനംതിട്ട സോഷ്യൽ ജസ്റ്റിസ് വകുപ്പും കാത്തോലിക്കേറ്റ് കോളേജ് NSS വോളണ്ടിയർമാരും ചേർന്ന് ഫ്ളാഷ് മോബ് അവതരിപ്പിക്കും. തുടർന്ന് ജൂൺ 15 തിങ്കളാഴ്ച വൈകുന്നേരം 3:00 തിരുവല്ല KSRTC സ്റ്റാൻഡിൽ തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിലെ MSW ഡിപ്പാർട്ട്മെന്റും പത്തനംതിട്ട സോഷ്യൽ ജസ്റ്റിസ് വകുപ്പുമായി സഹകരിച്ച് ഫ്ളാഷ് മോബും തെരുവ് നാടകവും സംഘടിപ്പിക്കും. മുതിർന്നവർക്കെതിരെയുള്ള ശാരീരിക, മാനസിക, സാമ്പത്തിക പീഡനങ്ങൾക്കെതിരെ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. മുതിർന്നവരെ സംരക്ഷിക്കുക, അവരുടെ അവകാശങ്ങൾ മാനിക്കുക, കാരണം അവർ നമ്മുടെ വേരുകളാണ്. പരിപാടിയിലേക്ക് ഏവരുടെയും സാന്നിധ്യവും സഹകരണവും സംഘാടകർ ക്ഷണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ദ സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിളിക്കാം 04692730333 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനം ചോദിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ എൻ്റെ ഒരു ഫസ്റ്റ് സോങ് വരികയാണ് ആദ്യം തന്നെ. ആ ഒരു ഗാനത്തിന് ശേഷം അറിയാം ആരാണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കോളർ, ഏത് സോങ് ആണ് എന്നുള്ളത്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഒരു പാട്ടല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. എപ്പോഴും ഒന്നും അങ്ങനെ കേൾക്കാറില്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അല്ലേ. യെസ്, അപ്പോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കോളർ, സോങ്സ് ഓൺ ഡിമാൻഡിലെ ഫസ്റ്റ്

0: നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ.
0: അപ്പൊ നമ്മുടെ പാലപ്പുറയിൽ നിന്നും രാജപ്പൻ ചേട്ടനാണ് വിളിച്ചത്. താരക രൂപിണി എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഗാനം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: യേസ്. അപ്പതാ നമ്മളങ്ങനെ രാജപ്പൻ ചേട്ടൻ ചോദിച്ച ആ ഗാനം കേട്ടു. ഇനി അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഇതാരാണ്? ഓക്കെ ചേട്ടാ, പറയൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: ഓക്കെ,
0: ഓക്കെ ചേട്ടാ, ഡെഡിക്കേഷൻ ആർക്കാണ്?
1: പിന്നെ പി വി മുഹമ്മദ് വടക്കേ വായന്നൂരും, പിന്നെ സന്തോഷ്.

0: ശരി ശരി. അപ്പോ
1: ആ
0: ഓക്കെ ശരി, പറഞ്ഞോളൂ.
1: പിന്നെ ഇളയ മകളായ സുമി അജിത്ത് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അവർക്കൊരു ദീർഘായുസും ആയുരാരോഗ്യ സൗഖ്യം ആയിരുന്നു.
0: ശരി ശരി ചേട്ടാ, ഓക്കെ. അപ്പോ ചേട്ടൻ പറഞ്ഞതുപോലെ പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ
1: ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.
0: ശരി. അപ്പോൾ അൻസാർ ചേട്ടനാണ് വിളിച്ചത്, പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഋതുഭേദ കൽപ്പന എന്ന് തുടങ്ങുന്ന ഗാനമാണ്, പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് വരുന്നു സോങ്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: അപ്പം ദാ നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റും 50 സെക്കൻഡും ആയിട്ടുണ്ട്. സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജെ അമൃത കാർത്തിക. അപ്പൊ നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ഉണ്ട് കേട്ടോ. അത് ആരാണെന്ന് നോക്കാം. ഏത് പാട്ടാണ് ചോദിക്കുന്നതെന്നുള്ളതും നമുക്ക് ചോദിച്ചു തന്നെ അറിയാം. ഗുഡ് ഈവനിങ്.
7: ഹലോ അമൃത.
6: രഘു ചേട്ടാ, ആ പറയൂ, എന്താണ് ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? വീണപൂവേ. എന്റെ വീ അങ്ങ് പോയി. വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ. എന്നാ പാട്ടല്ലേ? ഏ, അപ്പൊ നമുക്ക് ഓക്കെ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടും പിന്നെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ നമ്മുടെ അനിൽ ചേട്ടന് വേണ്ടിയിട്ട് അല്ലേ? ശരി ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നമ്മുടെ രഘുചേട്ടനാണ് കേട്ടോ വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത്. വീണപൂവേ എന്ന മനോഹരമായിട്ടുള്ള ആ ഗാനം നമ്മുടെ ദാസേട്ടന്റെ ശബ്ദത്തിലൂടെ നമുക്കിപ്പോൾ കേൾക്കാം. അനിൽ ചേട്ടന് സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: അപ്പത മറ്റൊരു മനോഹരമായ ഗാനവും നമ്മൾ ഇത് ആസ്വദിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത കളറിലേക്ക് പോവുകയാണ്. ഗുഡ് ഈവനിങ്. ജോമോൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് ജോമോൻ ചേട്ടാ? ഒരു വിവരവും ഇല്ലല്ലോ. സുഖമായിട്ട് പോകുന്നു, ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അല്ലേ? ശരി ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ശരറാന്തിൽ തിരി താണു മുകിലിൻ കുടിലിൽ അല്ലേ? ആ ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ ചേട്ടാ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ നമ്മുടെ ജോമോൻ ചേട്ടനാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത്. ശരറാന്തൽ തിരിതാണു എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ, അത് കേൾക്കാം. നമ്മുടെ ശ്രീധരൻ ചേട്ടന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ്, അപർണയല്ല അമൃതയാണ്. ഓക്കെ, ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് നമ്മെ മനസ്സിലാക്കുന്ന ഹൃദയങ്ങളാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീധരൻ ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശ്രീധരൻ ചേട്ടനും ഒരു ശുഭരാത്രി നേരുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജ് നമ്മുടെ ബാബു ചേട്ടന്റേതാണ്. ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്ക് നിൽക്കില്ല, തുറന്ന മനസ്സോടെ സംസാരിക്കുന്നവരിൽ കളങ്കവും ഉണ്ടാവില്ല. കളങ്കമില്ലാത്ത മനസ്സുള്ളവർക്കേ മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയൂ. ബാബു നട്ടാശ്ശേരി. ബാബു ചേട്ടനും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആ ഒരു ഗാനത്തിലേക്ക് പോകാം. ജോമോൻ ചേട്ടനാണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ വരുന്നു ഗാനം, കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്സ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഓക്കെ, അപ്പതാ അരമണിക്കൂർ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി അരമണിക്കൂർ കൂടി. അപ്പോ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത പാട്ട് ചോദിക്കാനായിട്ട് ആരാണ് എന്നുള്ളത് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
3: നമസ്കാരം.
2: നമസ്കാരം. ഹലോ.
3: നമസ്കാരം.
2: ആരാണിത്?
3: എന്റെ പേര് സുനിൽ എന്നാണ്, ഞാൻ ആലുവയിൽ നിന്നാണ്.
2: ആലുവയിൽ നിന്നും സുനിൽ ചേട്ടൻ, ആദ്യമായിട്ടല്ലല്ലോ അല്ലെ വിളിക്കുന്നത്?
3: ഞാൻ ലൈവ് കോളിൽ വരുന്നത് ആദ്യമായിട്ടാണ്.
2: അതാണ് ചോദിച്ചത്. ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും വെൽക്കം. അപ്പൊ ഇനി വിളിക്കാ. ഓക്കെ, ഇനി ഏത് പാട്ടാണ് വേണ്ടത്?
3: എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയില്ലേ,
2: അതായത് നമ്മുടെ മലയാളത്തിന്റെ റീമേക്ക് അല്ലേ?
3: അതെ.
2: ശരി,
3: മഞ്ഞൾ പൂശും വനം എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, ആ സോങ് ആണ് വേണ്ടത്. ഇതൊരു ഡെഡിക്കേഷൻ ആണ്.
2: പറഞ്ഞു.
3: എന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, ജീവൻ ചേട്ടൻ. ജീവൻ ചേട്ടനും രാജലക്ഷ്മി ചേച്ചിക്കും ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, 22-ാമത്തെ.
2: ഓ ശരി ശരി.
3: അവർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനാണ്, അവർക്ക് ഇഷ്ടമുള്ള ഒരു സോങ് ആണ്.
2: ഓക്കെ, അപ്പൊ ജീവൻ ചേട്ടനും രാജലക്ഷ്മി ചേച്ചിയും അല്ലേ?
3: അതെ.
2: രണ്ടുപേർക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. ഒപ്പം തന്നെ ഈ ഒരു പാട്ട് അവർക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ശരി, ഓക്കെ ചേട്ടാ, താങ്ക് യു. സുനിൽ ചേട്ടനാണ് വിളിച്ചത് ആലുവയിൽ നിന്നും. പാട്ട് ചോദിച്ചിരിക്കുന്നത് മഞ്ഞൾ പൂസും ആ ഒരു ഗാനാണ് കേട്ടോ. അതായത് നമ്മുടെ ഫ്രണ്ട്സ് സിനിമയിലെ മലയാളം, അതിൻ്റെ തന്നെ തമിഴിൽ ഇറങ്ങിയായിരുന്നല്ലോ. അപ്പം അതിലെ ഗാനമാണിത്. നമ്മുടെ ചേട്ടൻ പറഞ്ഞതുപോലെ രാജലക്ഷ്മി ചേച്ചിക്കും അതുപോലെ ജീവൻ ചേട്ടനും വേണ്ടിയിട്ട് ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേൾക്കാം ഗാനം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെതാ നമ്മളൊരു തമിഴ് സോങ് കേട്ടു അല്ലെ, മനോഹരമായിട്ടുള്ള ആ ഗാനം. അപ്പോ അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ് മോളെ.
0: ഗുഡ് ഈവനിങ്, ഇതാരാണ്?
1: അമ്പിളി
0: ചേച്ചി. എന്ത് പറ്റി, ശബ്ദമൊക്കെ അങ്ങ് മാറിയല്ലോ. ആണല്ലേ, ഓക്കേ. അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോണം കേട്ടോ. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്? അങ്ങോട്ട് വരുന്നില്ല. ആ ഓക്കേ, ശരി ചേച്ചി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ നമ്മുടെ അമ്പിളി ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്. പട്ടാളം എന്ന ചിത്രത്തിലെ ആരൊരാൾ പുലർമഴയിൽ നിന്ന് തുടങ്ങുന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഗാനം എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ നമുക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് അനിൽ ചേട്ടൻ്റെതാണ്. ആരൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. സങ്കടമായാലും സന്തോഷമായാലും ഓടി ചെന്ന് പറയാനുള്ള ഇടം ശൂന്യമാണെന്നുള്ള തിരിച്ചറിവ് വല്ലാത്തൊരു വേദനയാണ്. ശുഭരാത്രി. ഹായ് അമൃത. കാർത്തിക്കുട്ടി ഗുഡ് ഈവനിങ്, ദീപൂസ് കുട്ടി, അപ്പൂസ് കുട്ടി എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അതുപോലെ തന്നെ രഘുചേട്ടൻ ഒരു നന്ദിയൊക്കെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ അനിൽ ചേട്ടൻ. ഓക്കെ അനിൽ ചേട്ടാ, അപ്പോൾ അനിൽ ചേട്ടനൊരു ശുഭരാത്രി നേരുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ അമ്പിളി ചേച്ചി ചോദിച്ചതുപോലെ ആ ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9994491.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഓക്കെ, അപ്പോ ദാ നമ്മൾ അടുത്ത കോളറിലേക്ക് പോവുകയാണ്. ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ്.
1: അയ്യോ, നമ്മുടെ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കുവോ.
2: ഹലോ
1: ഹലോ, കേൾക്കാം. ഇതാരാണ്? സുജിത് ചേച്ചി. ഓക്കെ, നമ്മളിങ്ങനെ മെസ്സേജിലൂടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അല്ലേ? ആ, പക്ഷെ ഞാൻ ഈ ശബ്ദം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ ചേച്ചി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? തീർച്ചയായിട്ടും വെച്ചേരുന്നതായിരിക്കും. ഡെഡിക്കേഷൻ ഉണ്ടോ?
2: എന്റെ ചേച്ചിക്കും പിള്ളേർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്.
1: എല്ലാവർക്കും, ചേച്ചിക്കും
2: അവരുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട്.
1: ഓക്കെ ചേച്ചി, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ,
2: ഗുഡ് നൈറ്റ്.
1: ഗുഡ് നൈറ്റ്. അപ്പൊ നമ്മുടെ സുജിത് ചേച്ചിയാണ് കേട്ടോ ഇരവി പേരൂരിൽ നിന്നാണ് വിളിച്ചത്. ചേച്ചി ചോദിച്ചത് നമ്മൾ എന്ന ചിത്രത്തിലെ എൻ അമ്മയെ ഒന്ന് കാണാൻ എന്ന ഗാനമാണ് കേട്ടോ. ആ ഗാനം നമുക്ക് കേൾക്കാം. ഒപ്പം കുറച്ച് മെസ്സേജ് കൂടി ഇതാ എത്തിയിരിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും സ്നേഹിക്കണമെന്നില്ല, നമ്മൾ നൽകുന്നത്ര വിശ്വാസം തിരിച്ചു കിട്ടണമെന്നുമില്ല. കാരണം ഓരോരുത്തർക്കും അവരുടെ ജീവിതമാണ് ഏറ്റവും വലുത്. പലപ്പോഴും ആത്മാർത്ഥതയോടെ ഹൃദയം തുറക്കുന്നവരാണ് കൂടുതൽ നഷ്ടങ്ങൾ നേരിടുന്നത്. ശുഭരാത്രി നേരുന്നു എല്ലാ റേഡിയോ കൂട്ടുകാർക്കും എന്ന് പറഞ്ഞുകൊണ്ട് മിനിച്ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. മിനിച്ചേച്ചിക്കും ശുഭരാത്രി നേരുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. നമ്മുടെ ശ്രീധരൻ ചേട്ടനാണ് കേട്ടോ. നിങ്ങൾ മൂന്ന് പേരുടെ ശബ്ദം തിരിച്ചറിയാം. എന്തോ പറ്റിപ്പോയതാണ് അമൃത എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊന്നും സാറില്ല, അതങ്ങനെയാണ്, ഞങ്ങൾക്കും തെറ്റാറുണ്ട് പല ശബ്ദങ്ങളും അല്ലേ. ഓക്കെ, അപ്പോൾ ലേഖ ചേച്ചി ഒരു ശുഭരാത്രി നേർന്നിട്ടുണ്ട്. അടുത്തത് ഗീത ചേച്ചി. അമൃത മോളെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീത ചേച്ചിക്കും ലേഖ ചേച്ചിക്കും ശുഭരാത്രി നേരുന്നു. അടുത്തത് ഇവിടെ പാട്ട് കേൾക്കാനായിട്ട് സുബിച്ചേട്ടൻ, ജോസി അളിയൻ, സണ്ണി അളിയൻ, ജോസപ്പൻ ചേട്ടൻ, കുട്ടൻ ചേട്ടൻ, പ്രവീൺ ചേട്ടൻ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിഷാന്ത് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സന്തോഷം. നിഷാന്തിനും ശുഭരാത്രി നേരുന്നു. മനസ്സൊന്ന് പിടയുമ്പോൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ സങ്കടങ്ങൾ പറഞ്ഞൊന്ന് കരയണമെന്ന് തോന്നിയാൽ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില മുഖങ്ങളുണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ ഓർക്കുക, അവരായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ. എന്റെ അമൃതമോൾക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നദിർത്ത. നദിർത്ത നദിർത്തയ്ക്കും ശുഭരാത്രി നേരുകയാണ്. അടുത്തത് ഗുഡ് നൈറ്റ് അമ്രു എന്ന് പറഞ്ഞുകൊണ്ട് സിറാജി ഏട്ടന്റെ മെസ്സേജും എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മെസ്സേജുകളൊക്കെ വന്നു കഴിഞ്ഞു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേരുകയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 52 മിനിറ്റും 13 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ലക്കി കോളർ ആയിരുന്നു സുജിത് ചേച്ചി ഇരവി പേരിൽ നിന്ന് വിളിച്ചത്. ചേച്ചി ചോദിച്ചത് നമ്മുടെ നമ്മളെന്ന ചിത്രത്തിലെ എൻ അമ്മേ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനമാണ് കേട്ടോ. അപ്പോൾ ആ ഗാനം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡും നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. ഇനി നമുക്ക് മറ്റൊരു പരിപാടിയിലൂടെ വീണ്ടും ഒന്നിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇതിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ரேடியோ மேக்வாஸ் 90.4 டைம் சென்
1: 8 o'clock. நீங்களோட வீடின் சவுண்ட்

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. നാക് എ പ്ലസ്, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ. നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
1: ഓരോ സമയം ഓരോ വിഭവങ്ങൾ ട്രെൻഡിങ് ആകും. അങ്ങനെ വന്ന ഒരു വിഭവമായിരുന്നു കുനാഫ. അന്ന് എല്ലാ സ്ഥലങ്ങളിലും ചെന്ന ആളുകൾ ഇത് പരീക്ഷിക്കും അല്ലെ, അല്ലെങ്കിൽ ആളുകൾ ഇത് കഴിക്കും, ട്രൈ ചെയ്യും. എങ്കിലേ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് സ്വയമേ തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ പറഞ്ഞിട്ടുള്ള കുനാഫ. അപ്പൊ റേഡിയോ മക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിൽ ഇന്ന് നമ്മൾ വെറും 5 സ്റ്റെപ്പിൽ കുനാഫ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1 പഞ്ചസാരയും 1/2 വെള്ളവും 1 teaspoon നാരങ്ങാ നീര്, റോസ് വാട്ടർ അല്ലെങ്കിൽ ഓറഞ്ച് ബ്ലോസം വാട്ടർ 1 teaspoon, പിന്നെ കുനാഫ 250 grams, 1 kg butter 100 grams, പിന്നെ മൊസറല്ല ചീസ് അത് 250 to 300 grams വരെ എടുക്കാം. പിസ്ത ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എത്രയാണോ അത്ര എടുക്കാം. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ കുനാഫ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. പഞ്ചസാര 1 cup, വെള്ളം 1/2 cup, നാരങ്ങ നീര് 1 teaspoon, റോസ് വാട്ടർ അല്ലെങ്കിൽ ഓറഞ്ച് ബ്ലോസം വാട്ടർ 1 teaspoon, കുനാഫ 250 grams, 1 kg butter 100 grams, മൊസറല്ല ചീസ് 250 to 300 grams വരെ, പിസ്ത ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യത്തിന്. ഫസ്റ്റ് നമുക്കൊരു സിറപ്പ് തയ്യാറാക്കണം. അപ്പൊ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടുന്നത് നമ്മുടെ പഞ്ചസാരയും വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 5 to 7 minutes ചെറിയ തീയിൽ നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുക. ഇനി നാരങ്ങാ നീരും റോസ് വാട്ടറും ചേർത്തതിന് ശേഷം നമ്മളൊന്ന് തണുക്കാൻ വെക്കണം, അതിന്റെ ചൂടൊക്കെ ആറാനായിട്ട് വെക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിറപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. പഞ്ചസാരയും വെള്ളവും ചേർത്തിട്ട് തിളപ്പിക്കുക. 5 to 7 minutes ചെറു തീയിൽ വേവിക്കുക. നാരങ്ങാ നീരും റോസ് വാട്ടറും ചേർക്കുക, തണുക്കാനായിട്ട് വെക്കുക. തണുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും അല്ല, നമ്മൾ ചൂടാറാനായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് പേസ്ട്രി തയ്യാറാക്കണം. അതായത് ഈ കുനാഫ നൂലുണ്ട്, അതിങ്ങനെ കൈകൊണ്ട് നമ്മളൊന്ന് ഇങ്ങനെ വേർതിരിച്ചെടുക്കണം. എന്നിട്ട് ഉരുക്കിയ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് ഈ കുനാഫയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 സ്റ്റെപ്പ് പേസ്ട്രി ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുനാഫ നൂല് കൈകൊണ്ട് വേർതിരിച്ചിട്ടിട്ട് ഉരുക്കിയ ബട്ടർ ഉണ്ടല്ലോ, ബട്ടർ നമ്മൾ അപ്പോഴേക്ക് ഉരുക്കി വെക്കണം. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു ബേക്കിംഗ് പാനിൽ ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കുക. കുനാഫയുടെ പകുതി നമ്മൾ അടിയിൽ ഇങ്ങനെ ഒന്ന് അമർത്തി ഒന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് മുകളിൽ ചീസ് ഒരേപോലെ തന്നെ നമ്മളൊന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള കുനാഫ കൊണ്ട് മൂടി അല്പം ഒന്ന് അമർത്തുക. എന്നിട്ട് ജസ്റ്റ് അതെല്ലാം കൂടി ഒന്ന് മൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം. അതാണ് നമ്മൾ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി 4 180°C 30-40 minutes അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ ആവുന്നത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് 4th സ്റ്റെപ്പ്. 5th സ്റ്റെപ്പ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓവനിൽ നിന്ന് എടുത്ത ഉടനെ തണുത്ത സിറപ്പ് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പിസ്ത എന്ന് ജസ്റ്റ് ഒന്ന് വിതറിയിട്ട് ഒന്ന് അലങ്കരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് സിറപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ നന്നായിട്ട് ആറിയതിനു ശേഷം മാത്രം നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കാരണം ഇത് അതിന്റെ പുറത്ത് ഒഴിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കുറച്ച് നല്ല കൂളായിട്ടിരിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ പേസ്ട്രി തയ്യാറാക്കുക. കുനാഫ നൂലുകൊണ്ട് കൈകൊണ്ട് വേർതിരിക്കുക. ഉരുക്കിയ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു ബേക്കിംഗ് പാനിൽ ബട്ടർ പുരട്ടുക. ഈ കുനാഫയുടെ പകുതി അടിയിൽ അമർത്തി പരത്തുക. മുകളിൽ ചീസ് ഒരേപോലെ വിതറി കൊടുക്കുക. ബാക്കിയുള്ള കുനാഫ കൊണ്ട് മൂടി അല്പം അമർത്തുക. പിന്നെ ബേക്ക് ചെയ്തെടുക്കുക. 180°C 30-40 minutes അല്ലെങ്കിൽ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ലാസ്റ്റ് മൈക്രോവേവ് ഓവനിൽ നിന്ന് എടുത്ത ഉടനെ തണുത്ത സിറപ്പ് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പിസ്ത വിതറിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. എന്ത് സിമ്പിൾ ആണല്ലേ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പുറത്തൊക്കെ പോയിട്ട് ഈ കുനാഫ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല ഇങ്ങനെയുള്ള ഐറ്റംസ് വീട്ടിലൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കിട്ടുന്ന ഒരു സന്തോഷമാണല്ലേ. പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അതിനിപ്പോൾ എത്ര പാചക ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും നമ്മൾ തനിയെ അല്ലെങ്കിൽ ട്രൈ ചെയ്ത് സക്സസ് ആവുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടവും അഭിമാനവുമാണ്. അപ്പം അങ്ങനെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കുനാഫ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല. സമയം

കണ്ണിന് ചുറ്റും കറുത്ത പാട് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണോ? വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഷമയം വിത്ത് മീ ആർ ജെ അപർണ. ഈ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരുന്നു എന്നുള്ളത്. ഇത് പ്രധാനമായിട്ട് നമ്മൾ ഓവറായിട്ട് സ്ക്രീൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ച് വരുമ്പോൾ, അതും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് വെക്കുക, പെട്ടെന്ന് വെയിറ്റ് കുറയുക, ഇനി നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇനി അതും അല്ലെങ്കിൽ ഓവറായിട്ട് മെഡിസിൻ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇങ്ങനെ സാധാരണ സംഭവിക്കുന്നത്. ഇത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു സങ്കടം മനസ്സിൽ വെക്കേണ്ട, അത് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. എങ്ങനെയാണെന്നല്ലേ, നമ്മുടെ അടുക്കളയിലുള്ള കുട്ടിക്കുട്ടി ഐറ്റംസ് മതി, ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നല്ല വൃത്തിയുള്ള ഒരു ചെറിയ ബൗൾ എടുക്കുക, ഇതിലേക്ക് അല്പം പാലെടുക്കുക കേട്ടോ. അതായത് പാല് കാച്ചി വെക്കുമല്ലോ, അങ്ങനെ കാച്ചാത്ത പാലെടുക്കണം, പച്ച പാലെടുക്കുക. അപ്പൊ നല്ല തണുത്ത പാലെടുക്കുക, ഒരു 2-3 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി നന്നായിട്ട് കഴുകി പൊടിച്ച മഞ്ഞൾ എടുക്കണം, കാരണം നമ്മൾ കണ്ണിന് ചുറ്റാണ് ഇടുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് മോശമായിട്ടൊരു ഫലം തരും. അപ്പോൾ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് മഞ്ഞൾ മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മഞ്ഞൾപ്പൊടി എടുക്കുക, 1 ടേബിൾ സ്പൂൺ മതി. ഇനി നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കേട്ടോ. കാപ്പിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി നമുക്ക് വേണ്ടത് തേനാണ്. തേനിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ്, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് തേൻ. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. എന്തൊക്കെയാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാം: പാല്, മഞ്ഞൾപ്പൊടി, തേൻ, കാപ്പിപ്പൊടി. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഈ ഒരു പേസ്റ്റ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇത് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മൃദുവായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാപ്പിപ്പൊടിയൊക്കെ ഉള്ളതാണ്, ഒരുപാടിട്ട് റബ്ബ് ചെയ്യരുത് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ആഴ്ചയിൽ 2 തവണ വെച്ച് ചെയ്യുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ആ കറുത്ത പാടിനെ മാറ്റാനായിട്ട് സഹായിക്കും. അപ്പോൾ എത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ആ ഒരു കറുത്ത പാടിനെ മാറ്റാനുള്ള ഒരു സൂത്രപ്പണിയാണെന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ശമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം ശമയത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ಹೃದಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: പാട്ട്. മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികേയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

24 പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ரேடியோ மேக்வாஸ் 90.4 டைம் சென்
1: 10 o'clock. காடு தேடி கடலு தாண்டி காணாத்த காட்சிகள் தேடி ஒரு சஞ்சாரம்
0: சுபயாத்ர எல்லா ஞாயிற்றையும் രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
2: സീറോ ഡെലിവറി.
0: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
2: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
2: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

കൊച്ചി. ഹലോ, ഗുഡ് ഈവനിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ആർ ജി അമൃത കാർത്തിക. ഓർമ്മകൾ നമുക്ക് നമ്മുടെ സ്കൂളായിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, അതുമല്ലെങ്കിൽ പഴയ കാലമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലേ. എല്ലാ കാര്യങ്ങളും, അതായത് കഴിഞ്ഞു പോയിട്ടുള്ള പഴയ എല്ലാ ഓർമ്മകളും നമുക്ക് ഇന്നും വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അതൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ. സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്ന് നമ്മുടെ സ്വീറ്റ് ഡ്രീംസ്. ഒരു കാലത്ത് സ്കൂൾ ജീവിതം അവസാനിക്കാനിരിക്കുമ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളിൽ ഒന്നായിരുന്നു അല്ലേ നമുക്ക് നമ്മുടെ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. ക്ലാസ് അവസാന ദിവസങ്ങളിൽ കൂട്ടുകാർ ഓരോരുത്തരുടെയും അടുത്തേക്കെത്തി എനിക്കും ഒരു ഓട്ടോഗ്രാഫ് എഴുതണമെന്ന് പറയുമായിരുന്നല്ലേ. പലരും ഒരേപോലുള്ള വരികൾ എഴുതിയിരുന്നെങ്കിലും ചിലർ അവരുടെ സ്വന്തം ഫീലിംഗ്സ് കൂടി അതിൽ കുറിച്ചിടുമായിരുന്നു. എന്നെ മറക്കരുത്, വീണ്ടും കാണാം, നിന്റെ സൗഹൃദം എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്, അങ്ങനെ തുടങ്ങിയ വാക്കുകൾ വായിക്കുമ്പോൾ അന്നത്തെ വികാരങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും അല്ലേ. വർഷങ്ങൾക്കു ശേഷം പഴയ അലമാരയിൽ നിന്ന് ആ ഓട്ടോഗ്രാഫ് ബുക്ക് കിട്ടുമ്പോൾ മാഞ്ഞുപോയ മഷിക്കുറിപ്പുകൾ പോലും നമ്മുടെ ഓർമ്മകളെ ഉണർത്തുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുമെങ്കിലും കൈയെഴുത്തിൽ കുറിച്ച് ആ കുറിപ്പുകൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല.

നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലേ, പഴയ ഫോട്ടോകളെ കുറിച്ച്. അതിന്നും ഒന്ന് ആവർത്തിക്കുകയാണ്. കാരണം ഇന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ വഴി നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തിങ്ങനെ വയ്ക്കാമല്ലേ. നൂറുകണക്കിന് ഫോട്ടോകളും എടുക്കാം. പക്ഷേ ഒരു കാലത്ത് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയായിരുന്നില്ലേ. കുടുംബം മുഴുവനായിട്ട് ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കും. എന്നിട്ട് പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് സ്റ്റുഡിയോയിലോട്ട് പോണം. ഫോട്ടോഗ്രാഫർ പറയും എങ്ങനെ നിൽക്കണം, എവിടെ നോക്കണം എന്നൊക്കെ. കുട്ടികളെ ചിരിപ്പിക്കാൻ പലതരം തമാശകളൊക്കെ കാണിക്കുമല്ലേ. ഫോട്ടോ എടുത്ത ശേഷം അത് കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന ദിവസങ്ങൾ, പിന്നീട് നമ്മളതൊക്കെ ആൽബത്തിൽ സൂക്ഷിച്ചിരുന്നത്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അതൊക്കെ ഒരു അഭിമാനത്തോടെ കാണിച്ചിരുന്ന ആ കാര്യങ്ങൾ, അങ്ങനെ അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് നമ്മുടെ മനസ്സിൽ ഇന്നും നിൽക്കുന്നത്. ആ ചിത്രങ്ങൾ നോക്കുമ്പോൾ ഫോട്ടോയിലുള്ള ആളുകളേക്കാൾ കൂടുതൽ ഓർമ്മകൾ അതിനുള്ളിൽ ജീവിക്കുന്നതായിട്ട്

ഇനി മറ്റൊരു സന്തോഷം. വാർഷിക പരീക്ഷയുടെ അവസാന ദിവസം ഓർക്കുന്നുണ്ടോ? ഒരു ഉത്സവം അല്ലേ. അവസാന ബെൽ മുഴങ്ങുന്ന നിമിഷം വരെ കാത്തിരുന്ന് പരീക്ഷ പേപ്പർ സമർപ്പിച്ച ശേഷം പുറത്തേക്കിറങ്ങുമ്പോൾ ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ ആ സന്തോഷമുണ്ടല്ലോ, ഇന്നും നമുക്ക് മറക്കാനാവില്ല. അവധി തുടങ്ങി എന്ന ചിന്ത മാത്രം മതിയായിരുന്നു മുഖത്ത് പുഞ്ചിരി വിരിയാൻ. ചിലർ പുസ്തകങ്ങൾ ബാഗിലേക്ക് വലിച്ചെറിയും, ചിലർ കൂട്ടുകാർക്കൊപ്പം ആഘോഷിക്കും. അവധി കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് പിരിയുമ്പോൾ ആരും അത് വികാര നിമിഷമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് ജീവിതത്തിന്റെ തിരക്കുകളിൽ അകപ്പെട്ടപ്പോൾ ആ അവസാന ദിവസങ്ങളുടെ മധുരം

മനസ്സിലേക്ക് വരുന്നത് ചില മുഖങ്ങളാണ്, നമ്മുടെ അയൽക്കാരുടെ. അങ്ങനെ പറയില്ല, ശരിക്കും ഒരു കാലത്ത് അയൽ വീടുകൾ വെറും വീടുകൾ മാത്രമായിരുന്നില്ല, സ്വന്തം കുടുംബത്തിന്റെ ഭാഗമായിരുന്നു അല്ലെ. വീട്ടിലെന്തെങ്കിലുമൊക്കെ ഒരു സാധനം തീർന്നാല് നമ്മൾ ഓടി അടുത്ത വീട്ടിലേക്ക് പോകും. ഇനി കുട്ടികൾ ഏത് വീട്ടിൽ ഭക്ഷണം കഴിച്ചാലും ആരും ചോദ്യവും ചെയ്യില്ല. വൈകുന്നേരമായാല് വീടിന്റെ വരാന്തകളിലൊക്കെ നമ്മൾ ഒത്തുകൂടുമായിരുന്നില്ലേ. കഥകളൊക്കെ പറഞ്ഞ് ഒരുപാട് രസകരമായ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ചിരിച്ച ആ കാലം. ഇന്നൊക്കെ എല്ലാം മതിൽക്കെട്ടിനുള്ളിലായി. ഒരു വീട്ടിൽ സന്തോഷമുണ്ടായാലും ദുഃഖമുണ്ടായാലും മുഴുവൻ നാട്ടുകാരും ഒപ്പമുണ്ടായിരുന്ന ആ കാലം ഇന്ന് മാറി. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ പലർക്കും അയൽവാസികളുടെ പേര് പോലും അറിയില്ല, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ ആ അടുപ്പവും ആത്മബന്ധവും ഇന്നൊരു വലിയ നൊസ്റ്റാൾജിയ തന്നെയാണ്.

തീർന്നില്ല കേട്ടോ. വീണ്ടും ആ സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിലെ ഉച്ചഭക്ഷണ സമയം, അത് നമുക്ക് മറക്കാൻ പറ്റില്ലല്ലേ. സൗഹൃദങ്ങൾ കൂടുതൽ ശക്തമാകുന്ന ഒരു സമയം. നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ഭക്ഷണം പരസ്പരം പങ്കുവെക്കുമായിരുന്നു അല്ലേ. ഒരാളുടെ ഒരു ചെറിയ അച്ചാറായിക്കോട്ടെ, മറ്റൊരാളുടെ എന്തെങ്കിലും കറികളായിക്കോട്ടെ, എല്ലാം നമ്മൾ കൈമാറും. ചിലരുടെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് പ്രത്യേക ആരാധകരും ഉണ്ടായിരിക്കും അല്ലേ. ഭക്ഷണം തീർന്ന ശേഷം ആ ടിഫിൻ ബോക്സ് അടച്ച് കളിസ്ഥലത്തേക്ക് ഓടിപ്പോകുന്ന ആ നിമിഷങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. ഇന്ന് പല സ്കൂളുകളിലും ഭക്ഷണ രീതികൾ മാറിയിട്ടുണ്ടെങ്കിലും ആ പാത്രത്തിന് ചുറ്റുമുണ്ടായിരുന്ന ആ സൗഹൃദ വലയത്തിന്റെ ഓർമ്മകൾ നമുക്കിനി തിരികെ കിട്ടില്ല. അങ്ങനെ ദാ പറഞ്ഞു പോവുകയാണെങ്കിൽ ഓർമ്മകൾ ഇങ്ങനെ കടലോളം കിടക്കുകയാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ സ്വീറ്റ് ഡ്രീംസിന്റെ സമയം ഇവിടെ തീർന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്വീറ്റ് ഡ്രീംസിൽ നിന്ന് ഞാനും ടാറ്റാ ബൈ ബൈ പറയുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ്.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.